ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 3, കൊല്ലവർഷം 1201, കർക്കിടകം 9, 2026 ജൂലൈ 25, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള.
1: ദശരഥ മഹാരാജാവ് പ്രിയപുത്രനെ രാമൻ എന്ന പേര് ചൊല്ലി വിളിച്ചത് കുഞ്ഞിൻ്റെ അഭിരാമത മുൻനിർത്തിയാണ്. അഭിരാമത കണ്ട് രാമനെന്നുള്ള അഭിധാം ചേർത്തരുളുന്നു നാവുകൊണ്ടേ എന്നാണ് കവി പറയുന്നത്. ആകൃതിയുടെയും

0: പേരിൽ ജനകീയ രാമകഥാകാവ്യം രചിച്ച കേരളീയനായ മലയാള കവിയാണ് ചീരാമൻ. 15-ാം ശതകത്തിൽ കൃഷ്ണഗാഥയുടെ ആവിർഭാവത്തിന് മുമ്പ് മലബാറിലെ ഹിന്ദുഭവനങ്ങളിൽ രാമചരിതം വിശേഷ ദിവസങ്ങളിൽ വായിച്ചു വന്നിരുന്നു. കൂടാതെ നവരാത്രികാലത്ത് പൂജ വയ്ക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ രാമചരിതവും ഉൾപ്പെടുത്തിയിരുന്നു. ഇതം പ്രഥമമായി സാധാരണക്കാർക്കു വേണ്ടി ജീവിത തത്വം പാടിപ്പുകഴ്ത്തിയ ചീരാമപ്പാട്ടാണ് രാമചരിതം എന്ന കാര്യം ശ്രദ്ധേയമാണ്. ചീരധാരിയായി വാണ വസുധാമണി, വാണിക്ക് 1000 സാരാർത്ഥങ്ങൾ നൽകിയ മലയാള മാമണി, ചീരാമനാം കവിപുങ്കവൻ തീർത്ത് കേരളപ്പാട്ടായി നീളെ കേൾപ്പിച്ച സാരസ്വതമാണ് രാമചരിതം. ഈശ്വരനെ ഉള്ളെഴിഞ്ഞ് ഭജിക്കുന്നതിൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഒന്നുമുണ്ടാകാൻ പാടില്ല. ഭക്തന് ഉള്ളിൽ തോന്നുന്ന പോലെ ഈശ്വര സങ്കീർത്തനം നടത്താം. ഈ യുക്തി അനുസരിച്ച് കവിയുടെ സ്വതന്ത്രമായ ഹൃദയം ആദിത്യ നമസ്കാര വേളയിൽ ആ തേജസ്വരൂപനെ പ്രകീർത്തിക്കുന്നു. ഉക്കിരായ നമ നാൻമുഖായ നമ ഉൾത്തെളിന്തവരിൽ ഉൽപ്പന്നായ നമ അക്കരങ്ങളിൽ അകാരമായ നമ അച്യുതായ നമ ശങ്കരായ നമ മിക്ക ചെൽവമിയൽ ചൂരിയായ നമ കോരരൂപ നമ ഒക്കവേ അഖിലും നുകർന്നുമിഴും ഉത്തമായ നമ തത്തമായ നമ. അസുരന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടി അവതരിച്ച മധുസൂദനന്റെ തൃപ്പാദങ്ങളിൽ ജന്മസായുജ്യം കണ്ടെത്തുന്ന കവികളെല്ലാം രാമകഥ നന്നായി പഠിച്ച് നല്ല രാഗത്തിൽ ആലപിക്കണം. അവർക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ദുഃഖം അകന്നുപോകും. ധനവും സത്പുത്രന്മാരുമുണ്ടാവും. ജീവിത വിജയം ലഭിക്കും. ദുഃഖദൂരീകരണത്തിനും ജന്മസാഫല്യത്തിനും ഉതകുന്നതാണ് രാമകഥാ പഠനം. ഈ സത്യം ഉൾക്കൊണ്ട് രാമകഥ പഠിക്കുന്നവർക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അവർക്ക് മോക്ഷവും സുനിശ്ചിതമാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ TG രാമചന്ദ്രൻ പിള്ള. ഈ സുഭാഷിതം വീണ്ടും കേൾക്കാം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവകരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്.

റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദിമേള രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്തമാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 മത്സരം. FM ന്യൂസ് ലൈൻസ്, ഇനി 8:00.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമല്ലരി, വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി എന്ന കവിത ആലാപനം സരിത രാജീവ്, അധ്യാത്മരാമായണ പാരായണം 9-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്, ഉദയഗീതം ദീപ മന്മഥൻ പാടിയത്, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം. രാമായണ പൊരുൾ പ്രൊഫസർ PR ലളിതമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ 7:15 ആരണ്യകം ആയുരാരോഗ്യം. ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 89-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 മുതൽ 11:00 വരെ പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഗാനകൈരളി. മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികൾ. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:00 നവമാധുരി. 12:40 പ്രകാശധാര, പേവിഷബാധ പ്രതിരോധം. ഇതേക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:00 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:00 നേർമൊഴി. നാറ്റ്പാക് ഡയറക്ടർ ഡോക്ടർ ആശാലതയുമായുള്ള അഭിമുഖം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 6:00 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം 9-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ഡോക്ടർ TK അനുകുമാരിയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ. ബൈജു എൻ രജീത് അവതരിപ്പിച്ച വീണ കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:00 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കയ്പവലരി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് സരിത രാജീവ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കയ്പവല്ലരി എന്ന കവിത. ആലപിച്ചത് സരിത രാജീവ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: രാമായണ പാരായണം 9-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: വനയാത്ര, ഗുഹസമാഗമം, വാൽമീകി ആശ്രമപ്രവേശം, ഭരതവിലാപം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ആദ്യം പത്രവൃത്താന്തം. വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും ബിജെപി നേതാക്കളും ഇന്നലെ നടത്തിയ സിജെപി നേതാക്കളും ഇന്നലെ നടത്തിയ രണ്ടാംവട്ട ചർച്ചയിൽ രണ്ട് ആവശ്യങ്ങളോട് കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി പാടില്ല എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ പരിഗണിക്കാമെന്ന് അറിയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന കരടു ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പൊതുപരീക്ഷകളിലെ അന്യായമായ രീതികൾ തടയുന്നതിനുള്ള 2024 നിയമത്തിലാണ് ഭേദഗതികൾ വരുത്തുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പപാളികൾ വീണ്ടും സ്വർണം പൂശാനായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെന്നൈയ്ക്ക് കൊണ്ടുപോയ സമയത്തും സ്വർണക്കൊള്ള നടന്നെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത സർവീസ് വിവരങ്ങൾ സൂക്ഷിക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കാൻ

ആധാർ അധിഷ്ഠിത ഒറ്റത്തവണ പാസ്വേഡ് നിർബന്ധമാക്കി. പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്ന അസമിൽ ഇതുവരെ 47 പേർ മരിച്ചു. 40 പേരെ കാണാതായി. 11 ജില്ലകളിലായി 7.21 ലക്ഷം പേരാണ് ദുരിതത്തിലായത്. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്കിന് സമീപം വീണ്ടും കപ്പലിന് നേരെ മിസൈലാക്രമണം. 29 ഇന്ത്യൻ നാവികർ ഉൾപ്പെടെ 30 ജീവനക്കാരുമായി സഞ്ചരിക്കുകയായിരുന്ന ദിശ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് ഹരാരെയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മുതലാണ് മത്സരം.

0: ശ്രുതിലയങ്ങൾ പോകുന്ന പുണ്യതീരത്ത് പ്രാർത്ഥനകൾ വിരിയുന്നൊരു വഴിയുണ്ട്. കാലം ചരിത്രമെഴുതിയ ഈ മണ്ണിൽ മനുഷ്യ മനസ്സിന്റെ ഇരുളിമ മായ്ച്ച് ദൈവികതയുടെ ചൈതന്യം നിറയ്ക്കുന്ന കേരളത്തിന്റെ ഈണ പുസ്തകം കേവലം ആചാരങ്ങൾക്കുമപ്പുറം ഇന്ന് ലക്ഷോപലക്ഷം ഹൃദയങ്ങളുടെ ആത്മീയ ഔഷധമായി ഈ പുണ്യഗീതങ്ങൾ മാറിയിരിക്കുന്നു. സോപാനവും ദേവഗാനവും തിലാവത്തും ഭജനകളും ഒരേ ആകാശക്കീഴിൽ വിരിയുന്ന നക്ഷത്രപ്പൂക്കൾ, കാലത്തിന്റെ കുത്തൊഴുക്കിലും മാറാതെ പെയ്യുന്ന ആർദ്രമായ മഞ്ഞുതുള്ളികളാണ് ഈ ശ്രുതിവഴികൾ. ഭക്തി സംഗീതത്തിന്റെ ആഴങ്ങളിലേക്കും അതിന്റെ നേർക്കാഴ്ചകളിലേക്കും വിരൽ ചൂണ്ടുകയാണ് ഇന്നത്തെ പ്രഭാതഭേരി. കവിയും ഗാനരചയിതാവുമായ ആർ കെ ദാമോദരൻ,
1: ഒരു ഭക്തിഗാനം നമ്മൾ എഴുതി കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ഭക്തിക്ക് ഉപയുക്തമായ ഇൻസ്ട്രുമെന്റും രാഗങ്ങളും കേൾക്കുമ്പോൾ അത് ഭക്തി അതിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വിധത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഹിന്ദു ഭക്തിഗാനങ്ങളാണെങ്കിൽ എടയ്ക്ക തബല വായിക്കും, ചെണ്ട, ഉടുക്ക്, വയലിൻ വായിക്കുന്നുണ്ട്. ഒരു ഗുരുവായൂർ അമ്പലത്തിലെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഗുരുവായൂരിലെ കാലത്ത് വാചാർത്ത് നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് നമുക്ക് സാധാരണ നിരീക്ഷിച്ചാൽ ആദ്യ ഇൻസ്ട്രുമെന്റിലൂടെ അല്ലെങ്കിൽ ഭാഷയിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പരാജയമായിരിക്കും, ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. ശ്രവണേന്ദ്രിയത്തിന്റെ അനുഭൂതി വിട്ടിട്ട് നയനേന്ദ്രിയത്തിലൂടെ നമുക്ക് വാഗചാർത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണമെങ്കിൽ കാലത്തെ പ്രഭാവത്തിൽ ഒരു ഭൂപാള രാഗത്തിന്റെ ഫ്ലൂട്ടിന്റെ ഒരു ബിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കേൾവിയിലൂടെ ഒരു ഇന്ദ്രിയത്തിന്റെ വ്യാപാരത്തിനെ നമ്മളെ കൊണ്ടൊന്ന് ലയിപ്പിക്കുകയും നയനത്തിലേക്ക് അല്ലെങ്കിൽ ആ ദൃശ്യത്തിലേക്ക്. ഭൂപാളമണിയും ഭൂമിക്ക് മുമ്പേ, മൂകാംബി ഉണരും മുമ്പേ എന്ന് ഞാൻ എഴുതി വെച്ചു, യേശുദാസിന് വേണ്ടി എഴുതിയ പാട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഭൂപാളമണിയും ഭൂമിക്ക് മുമ്പേ രാഗത്തിന്റെ ഭൂപാളം എന്ന് പറയുന്ന ഉണർച്ചയുടെ ഉഷത്തിന്റെ ഒരു സംഭവം അവിടെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. ആയിരം ഗാഥ മകലയാണെങ്കിലും മായാതെ മക്ക എന്ന് പറയുന്ന ഒരു പാട്ട് അർജുന മാഷ് ചെയ്യുമ്പോൾ അതിന്റെ ബാൻജോ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ദപ്പ് എന്തുകൊണ്ട് ഒരു ഇടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെയ്യുന്നില്ല. കാരണം ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഒരു ഇസ്ലാമിൽ, ഒരു വിശ്വാസിയിൽ ആ മക്കയുടെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ദൂരെ വിളിക്കുന്ന രൂപത്തിലുള്ള ഉണ്ടാക്കുമ്പോൾ ഒരു ബാൻജോന്റെ ഒരു നോട്ട് വരുമ്പോ തന്നെ നമുക്ക് ആ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവും. ക്രിസ്തീയ ഭക്തിയാനത്തിൽ അൽത്താരയിലെ ഒരു ഭക്തിയാണ് കീബോർഡ്, വയലിൻ കൂടാതെ തന്നെ ഗിറ്റാർ ഒക്കെയാണ് അധികം കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വൈവിധ്യം കൊണ്ട് അതിന്റെ വിശിഷ്ടതയെ നമ്മൾക്ക് കൊണ്ടുവരാനുള്ള സാഹിത്യവും അതിന്റെ ആരോഹണത്തിന്റെ അവരോഹണത്തിന്റെ ക്രമത്തിൽ വരുമ്പോ തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റണം.
0: സംഗീത സംവിധായകൻ ജെറി അമൽ ദേവ്.
2: ക്രിസ്ത്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ബൈബിൾ എന്നാണ്. ശബ്ദകോലാഹലങ്ങൾ മിനിമം ആയിരിക്കണം. കുർബാനയുടെ സമയത്ത് പാടുന്ന പാട്ടുകൾക്ക് മിനിമം ഓർക്കസ്ട്രയെ പാടുള്ളൂ. എനിക്ക് ഒരു കാലത്ത് ആദ്യത്തെ 1000 കൊല്ലങ്ങൾക്ക് മാർപ്പാപ്പ പറഞ്ഞു, യാതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും പള്ളിയിൽ പായിച്ചുകൂടാ. പയ്യെ പയ്യെ 1000 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ചെറിയ അയവ് കൊടുത്തിട്ട് ഓർഗൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് മാത്രമേ അതിൻ്റെ അത് ഉപയോഗിക്കാവൂ എന്നൊക്കെ നിയമങ്ങളുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിനും അനുസരിച്ചുള്ള കാലങ്ങളുണ്ട്.

0: വർഷത്തെ മുഴുവനായിട്ട് എടുത്താൽ അവർ ആഗമന കാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അതായത് രക്ഷകൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്ന കാലം. അപ്പൊ അക്കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പാട്ടുകൾ, ഉദാഹരണത്തിന് റൊറാത്തെ ചെലി ഡെ സൂപ്പർ എന്ന് പറയുന്ന ഒരു ലത്തീൻ പാട്ടുണ്ട്, മേഘങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷകനെ വർഷിച്ചു തരൂ, അങ്ങനെ ഒരു പാട്ട്. ആഗമന കാലം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വരുന്നു. ക്രിസ്മസിന് സന്തോഷത്തിലൂടെയുള്ള അതേസമയം ഭക്തിമയമായ പാട്ടുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പീഡാനുഭവകാലം. ജീസസ് മരിക്കാൻ പോകുന്ന അതിനുള്ള പ്രിപ്പറേഷനാണ്. ജീസസ് ക്രൈസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള പാട്ടുകളാണ് ഈ ഭക്തിഗാനത്തിൽ പറയുന്നത്.
1: സൂഫി സംഗീതജ്ഞനായ സമീർ ബിൻസി,
2: ദിവ്യപ്രണയത്തിന്റെ സംഗീതമാണ് സൂഫി സംഗീതം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഇസ്ലാമിന്റെ മിസ്റ്റിക്കൽ ട്രഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തന്നെ സംഗീതമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സംഗീതമാകുന്നു നമ്മൾ എന്നറിയുകയും ആ ഒരു ബോധപൂർണിമയിലേക്ക് എത്താനുള്ള സഞ്ചാരമാണ് സൂഫിസം എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള പ്രണയത്തിന്റെ അനുഭവങ്ങളെ അക്ഷരങ്ങളായും പാട്ടായും സംഗീതമായും കവിതയായും അവതരിപ്പിക്കുന്നതാണ് സൂഫി സംഗീതം എന്ന് പറയുന്നത്. സൂഫിസത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സംഗീത രൂപം നിയതമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ലോകത്തുള്ള ഏതു തരം സംഗീതത്തിന്റെ വഴികളിലൂടെയും ഈ ആശയങ്ങൾ കടന്നു ചെല്ലുമ്പോഴാണ് സൂഫി സംഗീതം രൂപപ്പെടുന്നത്. കേരളത്തിലും ഈ രീതിയിൽ സൂഫി സംഗീതം പണ്ട് തൊട്ട് തന്നെ സൂഫി പർണശാലകളിലും അതുപോലെ തന്നെ സൂഫി ജ്ഞാനികളുടെ ഖബറിടങ്ങളിലും ഒക്കെയാണ് നേർച്ച എന്നറിയപ്പെടുന്ന ഉറൂസുമായി ബന്ധപ്പെട്ട് സൂഫി സംഗീതത്തിന്റെ ആവിഷ്കാരങ്ങൾ പല രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ്, നാരായണ ഗുരുവിനെ സൂഫി കവിയായിരുന്ന ഇച്ഛമസ്താൻ കണ്ടുമുട്ടിയപ്പോൾ, നാരായണ ഗുരു ഇച്ഛമസ്താനെ കണ്ടപ്പോൾ ഹരിനാമകീർത്തനത്തിലെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ എന്ന് തുടങ്ങുന്ന ആ വരികൾ ചൊല്ലി എന്ന് പറയപ്പെടുന്നു. അതല്ല, ഒന്നായ മാമറയിൽ നിന്നായിരം ത്രിപുടി എന്ന ഗുരുവിന്റെ തന്നെ വരികളാണ് ചൊല്ലിയത് എന്നും ചിലർ പറയാറുണ്ട്. ഏതായാലും അത് കേട്ടപ്പോ ഇച്ഛമസ്താൻ ഒന്നായ നായൻ തിരു ഒന്നൊന്നുറപ്പതിലെ ഒന്നല്ല രണ്ടല്ലടി എന്ന്, ഇങ്ങനെ ഏകസത്താവ ബോധത്തെ കുറിച്ചുള്ള രണ്ട് ദാർശനിക പരമ്പര കളുടെ സുന്ദരമായ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമാണ് അവിടെ കവിതയിലൂടെ നടന്നത് എന്നുകൂടി മറ്റ് ഭക്തി ട്രഡീഷനുമായിട്ട് ഇതിനെ വിളക്കി ചേർക്കാൻ പറ്റുന്ന ചില അടയാളങ്ങൾ കൂടി ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ തിലാവത്ത് എന്ന സാങ്കേതിക പദത്തിലാണ് സമീപിക്കാറുള്ളത്. കാരണം അതൊരു സംഗീതാത്മകമായി പാരായണം ചെയ്യേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ്. അതുപോലെ കേരളത്തിലുള്ള മൗലിദ് പോലുള്ള പല കാവ്യങ്ങളും യഥാർത്ഥത്തിൽ സൂഫി എസെൻസ് ഉള്ള ഈ ദിവ്യപ്രണയത്തിന്റെ കാമ്പുള്ള കവിതകളാണ്. അതിന്റെ പാരായണത്തിനും ആ അർത്ഥത്തിൽ തിലാവത്ത് എന്ന സാങ്കേതിക പദത്തിൽ വ്യവഹരിക്കപ്പെടാറുണ്ട്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരൊറ്റ വരി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജഷ്നു അസ്നേ ഹാ ഷിക്കായത്ത് മേ കുനദ് അസ് ജുദായി ഹാ ഷിക്കായത്ത് മേ കുനദ്. ഒരു പുല്ലാങ്കുഴലിൽ നിന്ന് ശബ്ദം വരുന്നത് എന്തുകൊണ്ടാണ്? അത് അതിന്റെ പ്രഭവമായ മുളങ്കൂട്ടത്തിലേക്ക് പോകാനുള്ള അതിന്റെ വേദന കൊണ്ടാണ് എന്നാണ് ഇതിന്റെ എസെൻസ്.
1: സോപാന സംഗീത വിദ്വാൻ ഹരികുമാർ,
3: സോപാന സംഗീതത്തെ കുറിച്ച്, ഒരു മഹത്തായ കല. ഒരു വ്യക്തി തന്നെ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു അപൂർവമായിട്ടുള്ള ഒരു കലയാണിത്. പാട്ടും കൊട്ടും, പാടുന്ന പാട്ടിന്റെ പഞ്ചമത്തിൽ ഇടയ്ക്ക വായിച്ച് കറക്റ്റ് ശ്രുതി, അങ്ങനെ തന്നെ ഇത് അവതരിപ്പിക്കണമെന്നാണ് ഗുരുനാഥന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ക്ഷേത്രത്തിൽ നിന്ന് ഇത് പാടുമ്പോൾ ആ സോപാന സംഗീത ഗായകന്റെ കർത്തവ്യം എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന എത്രയും ഭക്തജനങ്ങളെ ഇത്രയും സമയം നമ്മൾ ആ ഈശ്വരനിലേക്ക് ആകർഷിക്കുന്ന ഒരു സവിശേഷത എന്നുള്ളതാണ്.
1: സംഗീതജ്ഞനായ ശ്രീവത്സൻ ജെ മേനോൻ,
4: നമ്മളിപ്പോ ഭക്തിഗാനാണെന്ന് സങ്കല്പിക്കുക, നമ്മൾ ആ കൃതിക്ക് അല്ലെങ്കിൽ ആ ഗാനത്തിന് വേണ്ട ഭാവം ആദ്യം നമുക്കത് മനസ്സിൽ വരണം. നമ്മൾ പറയുകയും പാടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ അത് വിശ്വസിക്കണം. നമ്മൾ വർത്തമാനം പറയുമ്പോൾ മറ്റുള്ളവരെ കേട്ട് വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം തന്നെയാണ് പാടുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇത് കേട്ടാൽ ആളുകൾ വിശ്വസിക്കണം. ആ ഭക്തി എന്ന് പറയുന്ന എലമെന്റ് ആ പാട്ടിനോടും കൂടി വേണം. ഭക്തിയോടുകൂടി പാടുക എന്നുള്ളതല്ല, ഭക്തി പാട്ടിനോടാണ്. ചെയ്യുന്ന കാര്യത്തിന് ഏറ്റവും കൂടുതൽ പെർഫെക്ഷനോടുകൂടി നമ്മൾ പാടാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഔട്ട്പുട്ടാണ് ഈ പറയുന്ന ആളുകൾ കേൾക്കുന്ന ഭക്തി.
1: ഗായകനും നിരൂപകനുമായ വി ടി മുരളി,
5: ഹിന്ദു ഡിവോഷണൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡിവോഷണൽ ഇസ്ലാമികമായ പാട്ടുകളും അതിന്റെ കൾച്ചറൽ ഡിഫറൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. പദങ്ങളുടെ വ്യത്യാസങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഈശോ അല്ലെങ്കിൽ അള്ളാഹ് എന്ന് വിളിക്കുന്നത് കൊണ്ടോ മാത്രമുള്ള വ്യത്യാസങ്ങളല്ല. അത് സംഗീതപരമായി വരുമ്പോ അതിന്റെ സാംസ്കാരികമായ വൈവിധ്യങ്ങൾ കൂടി അതിനകത്ത് ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങളിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങളെല്ലാം ഭക്തി സംഗീതമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ചെയ്യുന്നത്. അവർക്ക് ഒരിക്കലും പുതിയ കാലത്തെ പ്രണയത്തിനെ പറ്റിയോ പുതിയ കാലത്തെ മറ്റൊരു വിഷയത്തിനെ പറ്റിയോ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ആ രാഗങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ട് ഒരു പാറ്റേൺ കിടക്കുന്നത് എന്നുള്ള നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുതരം സമർപ്പണമായിട്ടാണ്. ഒരു മനസ്സിനെ ഞാൻ

0: ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണത് അതിൽ സമീപനം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഏത് ജാതിയിലും മതത്തിലായാലും ആ സമീപനം തന്നെയാണ് അതിൽ വരുന്നത്. രാഗങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പോരാ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറൽ ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം ഓരോ പാട്ടുകളെയും ഓരോ സംഗീതത്തെയും കാണാനാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ ശ്രീകൃഷ്ണനെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ ഉത്തരേന്ത്യയിലാണല്ലോ ശ്രീകൃഷ്ണന്റെ ജനനം, സൗത്ത് ഇന്ത്യയിലല്ലല്ലോ. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ കർണാടക സംഗീതത്തിലെ പാട്ടുകളാണ് അധികമുള്ളത്. ഉത്തരേന്ത്യക്കാർ പാടുന്ന പോലെ അല്ല അത് വരുന്നത്. മാത്രമല്ല ശ്രീകൃഷ്ണൻ വോക്കളെ മേച്ചും നടന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ പുല്ലാങ്കുഴൽ വിദഗ്ധനായിട്ടല്ലല്ലോ നമ്മൾ കാണേണ്ടത്. ഒരു ഫോക്ക് അന്തരീക്ഷമുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിന്റെ ദൈവ പരിവേഷത്തിൽ അത് നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു ഉന്നതമായ പൊസിഷനിലേക്ക് അതിനെ കർണാടക സംഗീതം അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വലിയൊരു വ്യത്യാസം വരുന്നു. അഷ്ടപതി ആയിക്കോട്ടെ, അഷ്ടപതിയും ഒറീസയിൽ ഉണ്ടായിട്ടുള്ള ഗീത ഗോവിന്ദ് എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ് കേരളത്തിലെ സോപാന സംഗീതത്തിന്റെ ബേസിക്സ് ആയി മാറുന്നതെന്നുള്ള നമ്മൾ വസ്തുവിൽ പഠിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ വിദ്വാൻമാർ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്.
1: ബാഹ്യമായ ചടങ്ങുകൾക്കപ്പുറം കോടാനുകോടി ഹൃദയങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ഭക്തിസംഗീതം. പഴമയുടെ ആഠ്യതമുള്ള ഈണങ്ങളെ നെഞ്ചോട് ചേർത്തുവെച്ചും പുതുകാലത്തിന്റെ കാതുകളിൽ അതിന്റെ പവിത്രത മന്ത്രിച്ചും നാം ഇത് വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കേവലം കാതുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ശ്രവിച്ചാൽ ആത്മീയ ശാന്തിയുടെ അമൃതവർഷം ഈ സംഗീതം എന്നും നമുക്ക് സമ്മാനിക്കും.
2: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പ

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരും. സമയം 6 മണി കഴിഞ്ഞ് 44:56. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറീസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസാണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതു സേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303.3 ലക്ഷത്തിലധികം വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167-ാമത് ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S.ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ടപ്പിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136 പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 ദിവസത്തെ സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റാ സ്വകാര്യത നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈച്ച്

0: നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടു കുമാറിനെ വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മണാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 വയസ്സുകാരൻ മരിച്ചു. മണാശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: മനസ വാച കർമ്മണ ഈ ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ. ഇനി ഇന്നത്തെ ചോദ്യം. അടുത്തിടെ ഭൗമസൂചിക ബഹുമതി ലഭിച്ച ത്രിപുരയിൽ നിന്നുമുള്ള സംഗീതോപകരണം ഏതാണ്? അടുത്തിടെ ഭൗമസൂചിക ബഹുമതി ലഭിച്ച ത്രിപുരയിൽ നിന്നുള്ള സംഗീതോപകരണം ഏതാണ്? പരിപാടി കേട്ടുകൊണ്ടിരിക്കുക, ഉത്തരം പിന്നീട് പറയാം. ഇനി രാമായണ പൊരുൾ.
1: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: സ്വച്ഛഗതിയോടെ ഒഴുകുന്ന ജീവിതത്തെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പെട്ടെന്നുള്ള ഇടപെടലിലൂടെ മാറ്റിമറിക്കുന്ന കഥാപാത്രങ്ങൾ ജീവിതത്തിലും സാഹിത്യത്തിലും ധാരാളമുണ്ട്. അത് നന്മയ്ക്കോ തിന്മയ്ക്കോ ആവാം. നന്മ ചെയ്യുന്നവർ അത്ര ഓർമ്മിക്കപ്പെടാറില്ല, തിന്മ ചെയ്യുന്നവരാകട്ടെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എക്കാലത്ത് ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് രാമായണത്തിലെ മന്ധര. സ്വച്ഛമായി ഒഴുകിയിരുന്ന ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരം കലുഷിതമാക്കാൻ മന്ധരയ്ക്ക് ഏതാനും നാഴികകളെ വേണ്ടിവന്നുള്ളൂ. മന്ധര കൊട്ടാരത്തിലെ അധികാര സ്ഥാനങ്ങളിൽ ഒന്നുമില്ല, വെറുമൊരു കുബ്ജയായ ദാസി മാത്രമാണ് അവർ. കേകയ രാജാവായ അശ്വപതിയുടെ റാണിയുടെ ദാസിയായിരുന്നു മന്ധര. കൈകേയിയും സഹോദരൻ യുദ്ധാജിത്തും ചെറുതായിരുന്നപ്പോൾ രാജാവ് രാജ്ഞിയുടെ ഒരു നിർബന്ധബുദ്ധി സഹിക്കാതെ അവരെ ഉപേക്ഷിച്ചു. അന്നു മുതൽ മന്ധര കുട്ടിയായിരുന്ന കൈകേയിക്ക് മാതൃനിർവിശേഷമായ സ്നേഹലാളനകളും പരിചരണങ്ങളും കൊടുത്തു വളർത്തി. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ കൂടെ കൂട്ടാതിരിക്കാൻ കൈകേയിക്ക് കഴിയുമായിരുന്നില്ല മന്ധരയെ. മന്ധരയ്ക്ക് കൈകേയിയുടെയും ഭരതന്റെയും ഉയർച്ചയിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതുകൊണ്ടാണ് രാമാഭിഷേക വാർത്ത അറിഞ്ഞ് ക്ഷുഭിതയായത്. കൈകേയിയോടുള്ള സ്വാതന്ത്ര്യം, സ്നേഹം എത്രമാത്രമായിരുന്നെന്ന് ദുർഭഗെ, മൂഢെ, മഹാഗർവിതയെ എന്ന ശകാര സംബോധനയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഏഷണിക്ക് നല്ലൊരു മാതൃകയാണവർ. ആദ്യം ഒരു അന്യതാബോധം സൃഷ്ടിക്കുക, ഭയപ്പെടുത്തുക, പിന്നെ നിന്റെ നന്മയ്ക്കാണ് പറയുന്നതെന്ന് ഏഷണിക്കാരുടെ സ്ഥിരം പല്ലവി പറയുക, ഒടുവിൽ സപത്നീ മത്സരം എന്ന മർമ്മത്തിൽ തന്നെ കുത്തി. രാമാഭിഷേക വാർത്ത കേട്ട് സ്വർണനോപുരം സന്തോഷത്തോടെ സമ്മാനിച്ച കൈകേയിയെക്കൊണ്ട് രാമനെ വനത്തിലയക്കാനും ഭരതനെ രാജാവാക്കാനും പ്രാപ്തയാക്കുക.

0: ഇതൊക്കെയാണ് മന്ദര ചെയ്തത്. ന്യസ്തമായി വച്ചിരുന്ന രണ്ട് വരങ്ങൾ ഓർമ്മിപ്പിച്ച് രാജാവിൽ നിന്നും കാര്യം നേടാനുള്ള സൂത്രവും പറഞ്ഞുകൊടുത്തത് കൈകേയിയാണ്. എന്തിന്, രാമനെ സ്വന്തം പുത്രനേക്കാൾ സ്നേഹിച്ചിരുന്ന കൈകേയി മൂന്നാമതൊരു വരമായി രാമൻ വൽക്കലധാരിയായിട്ട് ജടാധാരിയായിട്ട് ഫലമൂലങ്ങൾ ഭക്ഷിച്ച് വനത്തിൽ അലയണം എന്ന ഒരു വരം കൂടി രാജാവിനോട് ചോദിക്കുന്നത് കാണുമ്പോൾ മന്ദരയുടെ സ്വാധീനശക്തി എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ആധ്യാത്മ രാമായണം അയോധ്യാകാന്ഡത്തിലെ ഏതാണ്ട് 150 വരികളിൽ തിമിർത്താടുന്ന മന്ദരയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയില്ല. ഒരിക്കൽ ശത്രുഘ്നൻ അതുവഴി നടന്നു നീങ്ങുന്ന മന്ദരയെ കണ്ട് ഓടിച്ചിട്ട് പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഒഴിച്ചാൽ അന്ന് ഭരതൻ തടഞ്ഞു. മന്ദരയോടുള്ള സ്നേഹം കൊണ്ടല്ല, അങ്ങനെ ചെയ്താൽ ശ്രീരാമൻ കോപിക്കുമെന്ന കാരണത്താൽ. എന്നാൽ മന്ദരയുടെ ഇടപെടലാണ് രാമായണത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഇന്ധനത്തിലാണ് രാമായണം അന്ത്യം വരെ നീങ്ങുന്നതെന്ന് പറഞ്ഞത് പുത്തേഴത്ത് രാമൻ മേനോനാണ്. അതെ, മന്ദരയില്ലെങ്കിൽ രാമൻ കാട്ടിൽ പോവില്ല, രാവണവധമില്ല. എന്തിന്, നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാനെ കാണാൻ പോലും നമുക്ക് പറ്റുമായിരുന്നില്ല. മന്ദര എന്ന പ്രതിഭാസം നമ്മുടെ ഇടയിൽ നിരന്തരം വിളയാടുന്നു, നാം അതിൽ പെട്ടുപോകാറുണ്ട്. ശ്രീരാമന്റെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവായ്പ കൊണ്ടും അവിടെ മന്ദരത്വം ചെലവായില്ല. ഐക്യം ഇത്തരം ഇടപെടലുകളെ ചെറുക്കും. ദാസികൾക്ക് പോലും ബന്ധങ്ങൾ ഏഷണിയിലൂടെ തകർക്കാൻ കഴിയും എന്നൊരു മുന്നറിയിപ്പും കവി നമുക്ക് തരുന്നു. അധികാരസ്ഥാനത്തിരിക്കുന്നവർ വാക്കുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു താക്കീതും ഈ കഥയിലുണ്ട്. കാലം മാറുമ്പോൾ ചിന്താഗതിക്കും സാഹചര്യങ്ങൾക്കും മാറ്റം വരും. അതുകൊണ്ട് അറിയാത്ത ഭാവിയിലേക്ക് വാഗ്ദാനം പാടില്ല, അതും അധികാരത്തിലുള്ളവരിൽ നിന്നും. ഇനി രാമാവതാരം രാവണ നിഗ്രഹത്തിനാണല്ലോ അഭിഷേകം. അവിടെ മുടങ്ങേണ്ടത് ലോകത്തിനാവശ്യമാണ്, ലോക നന്മയ്ക്കാവശ്യമാണ്. ദേവന്മാർ അതിന് തിരഞ്ഞെടുത്തത് സാധുവായ ഒരു ദാസിയെ. വാണീദേവിയെ കൊണ്ട് മന്ദരയുടെ നാവിലൂടെ ഇക്കാര്യങ്ങളെല്ലാം പറയിച്ചതാണെന്ന് മനസ്സിലാവുമ്പോഴാണ് മന്ദരയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് മന്ദര ഒരേഷണിക്കാരിയല്ല, ലോക കല്യാണത്തിന് ഇടനില നിന്ന പുണ്യവതിയാണ്, നമിക്കപ്പെടേണ്ട ഒരു പുണ്യവതി.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: കാർഷിക മേഖലാ വാർത്തകൾ. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന 2026-27 വർഷത്തെ കൂൺഗ്രാം പ്രോജക്ടിന്റെ ഭാഗമായി ഇനി പറയുന്ന 6 കമ്പോണന്റുകൾക്കായി വെള്ളനാട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന 8 കൃഷിഭവനുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മഷ്റൂം ഫാർമേഴ്സ് സ്കെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു യൂണിറ്റ് 100 ബെഡിന് 11,250 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ലാർജ് മഷ്റൂം, മഷ്റൂം സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇതിൽ ഒരു യൂണിറ്റിന് 100 ബെഡിന് 11,250 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ലാർജ് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ആകെ ചിലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ 300 ബെഡ് കൂൺ കൃഷി ചെയ്തിട്ടുണ്ടാകണം. ആധുനിക രീതിയിലുള്ള കൂൺ ഷെഡുകളാണ് നിർമ്മിക്കേണ്ടത്. സ്മോൾ സ്കെയിൽ സ്പാൺ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ആകെ ചിലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. മഷ്റൂം കമ്പോസ്റ്റ് യൂണിറ്റ്. കാലാവധി കഴിഞ്ഞ കൂൺ ബെഡുകൾ ഉപയോഗിച്ച് മണ്ണിരയുടെ സഹായത്തോടെ വളം നിർമ്മിക്കുന്ന യൂണിറ്റുകളാണ് ഇത്. ഒരു യൂണിറ്റിന് ആകെ ചിലവിന്റെ 50% വരുന്ന 50,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. മഷ്റൂം പാക്ക് ഹൌസ്. ഒരു യൂണിറ്റിന് 50% സബ്സിഡിയായ 2,00,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ആകെത്തുക കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ 4,00,000 രൂപയാണ് വരേണ്ടത്. മഷ്റൂം പ്രിസർവേഷൻ യൂണിറ്റ്. ആകെത്തുകയായ 2,00,000 രൂപയുടെ 50% 1,00,000 രൂപയാണ് ആനുകൂല്യമായി നൽകുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം വടക്ക് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഓണക്കാല പച്ചക്കറി കൃഷിയിലെ വളപ്രയോഗവും രോഗകീട നിയന്ത്രണവും എന്ന വിഷയത്തെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് 8281 2,81,005 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.

0: പൂയപ്പള്ളി മോഡൽ ആർ പി എസിന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18-നും 60-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈഫൻഡോടുകൂടി 8 ദിവസത്തെ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 5-ന് മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8943-346-625. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 10 മുതൽ ആരംഭിക്കുന്നു. മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ വീട്ടിലിരുന്ന് പഠിക്കാവുന്ന മലയാളത്തിലുള്ള 24 ദിവസത്തെ സൌജന്യ കോഴ്സാണിത്. ഫൈനൽ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഫീസ് ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8547-837-256 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി വിവിധ കാർഷിക മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ജൈവ കർഷകൻ, വനിതാ കർഷക, വിദ്യാർത്ഥി കർഷകൻ, SC/ST കർഷകൻ, യുവ കർഷകൻ, ക്ഷീര കർഷകൻ, മുതിർന്ന കർഷകൻ, ഭിന്നശേഷി കർഷകൻ, കർഷക തൊഴിലാളി, മൂല്യവർദ്ധിത കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തകൻ അഥവാ പ്രവർത്തക എന്നീ വിഭാഗങ്ങളിലെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ഓഗസ്റ്റ് 1 വൈകുന്നേരം 5-നകം അതിയന്നൂർ കൃഷിഭവനിൽ സമർപ്പിക്കണം. എറണാകുളം വെങ്ങോല പഞ്ചായത്തിൽ ചിങ്ങം 1 കർഷക ദിനാചരണത്തിൽ മികച്ച കർഷകരെ പരിഗണിക്കുന്നതിനായി മികച്ച മുതിർന്ന കർഷകൻ, മികച്ച കർഷക, യുവ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, SC/ST കർഷകൻ, നെൽ കർഷകൻ, പച്ചക്കറി കർഷകൻ, സമ്മിശ്ര കർഷകൻ, കർഷക തൊഴിലാളി, ക്ഷീര കർഷകൻ എന്നീ വിഭാഗങ്ങളിലായി അപേക്ഷകൾ ക്ഷണിച്ചു. ഓഗസ്റ്റ് 3-നകം കൃഷിഭവനിൽ അപേക്ഷകൾ സമർപ്പിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ വിവിധ PG/PhD പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവയടക്കമുള്ള വിശദമായ പ്രോസ്പെക്ടസ് ഡൌൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-243-8139. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: കേൾക്കാം യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം, ചിത്രം അജ്ഞാത തീരങ്ങൾ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിലെന്ന് അകാല നരയുടെ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
4: സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് പേരെ വലട്ടുന്ന ഒരു പ്രശ്നമാണ് നര. പണ്ട് 50 വയസ്സ് കഴിയുമ്പോഴാണ് മുടിയിൽ നര കണ്ടു തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് 12 വയസ്സ് മുതലുള്ള ടീനേജ് കുട്ടികളിൽ പോലും നര കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അകാല നര വരുന്നതെന്നും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്നും ഞാൻ വിശദീകരിക്കാം. ആദ്യമായി കറുത്ത മുടി എങ്ങനെയാണ് നരയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മുടിക്ക് കറുത്ത നിറം നൽകുന്നത് മെലാനിൻ എന്ന വസ്തുവാണ്. ഇതിനെ ഉൽപ്പാദിപ്പിക്കുന്നത് മെലനോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങളാണ്. ഇവ മുടിയുടെ വേരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്കാരുടെ മുടിയിൽ മെലനോസൈറ്റിന്റെ അളവ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് നല്ല കറുത്ത മുടി ഉണ്ടാകുന്നത്. മെലനോസൈറ്റ്സിന്റെ അളവ് കുറവുള്ള മുടികൾ ചെമ്പിച്ച നിറമായിരിക്കും. തലമുടിക്ക് നിറം നൽകുന്ന മെലനോസൈറ്റ് കോശങ്ങൾ നശിച്ചു പോകുന്നതാണ് മുടി നരയ്ക്കാനുള്ള കാരണം. പല സാഹചര്യങ്ങൾ കൊണ്ടും ഈ മെലനോസൈറ്റ്സ് നശിച്ചു പോകാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മുടിയുടെ കോശങ്ങൾക്കകത്ത് ഹൈഡ്രോജൻ പെറോക്സൈഡ് അടിഞ്ഞുകൂടുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ചെറിയ അളവിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനെ കാറ്റലേസ് എന്ന ഒരു എൻസൈം ഓക്സിജനും വെള്ളവുമാക്കി മാറ്റുന്നു. അതിനാൽ ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് കോശങ്ങൾക്ക് ദോഷമായി മാറുന്നില്ല. എന്നാൽ എപ്പോഴാണോ ഈ കാറ്റലൈസ് എൻസൈം ശരീരത്തിൽ കുറയുന്നത്, ഹൈഡ്രോജൻ പെറോക്സൈഡ് കോശങ്ങളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഹൈഡ്രോജൻ പെറോക്സൈഡ് നമ്മുടെ മുടിയിടകളുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുമ്പോൾ അവിടുത്തെ മെലാനോസൈറ്റ്സ് നശിച്ചു പോകും. മുടി വെളുക്കാൻ തുടങ്ങും. സാധാരണയായി എല്ലാവരുടെയും ശരീരത്തിൽ കാറ്റലൈസ് എൻസൈം ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രായം കൂടുന്തോറും ഇതിന്റെ ഉൽപ്പാദനം കുറയുന്നതാണ് വയസ്സാകുമ്പോൾ മുടി നരയ്ക്കാനുള്ള കാരണം. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നര വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഹൈഡ്രോജൻ പെറോക്സൈഡ് വളരെയധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ്. അതിനൊരു കാരണം പാരമ്പര്യമാണ്. അതോടൊപ്പം ജീവിത സാഹചര്യങ്ങളും നോക്കണം.

0: അച്ഛനും അമ്മയ്ക്കും 50-ാമത്തെ വയസ്സിലാണ് മുടി നരച്ചത്. എന്നാൽ മക്കൾക്ക് 20-ാമത്തെ വയസ്സിൽ മുടി നരച്ചുവെങ്കിൽ അതിനു കാരണം ഇപ്പോഴത്തെ ജനറേഷൻ നേരിടുന്ന മലിനീകരണം, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, തിരക്കിട്ടുള്ള ജീവിത രീതികൾ, അമിതമായ ടെൻഷൻ, സ്ട്രെസ്, ഭക്ഷണത്തിൽ ന്യൂട്രിയൻസിന്റെ കുറവ്, ഭക്ഷണത്തിൽ അമിതമായ കെമിക്കലുകളുടെ സാന്നിധ്യം എന്നിവയാണ്. രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പലതരം രോഗങ്ങൾ. ഉദാഹരണത്തിന് കടുത്ത പനി, കടുത്ത ഇൻഫെക്ഷൻ, ക്യാൻസർ മുതലായവയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അമിതമായി ഉണ്ടാവുകയും മുടി നരയ്ക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ യുവ തലമുറ അവരുടെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചികിത്സകൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വർദ്ധിപ്പിക്കുന്നവയാണ്. മറ്റൊന്ന് മുടിയിൽ കൃത്രിമം നിറം നൽകുന്നതിന് മുൻപ് ബ്ലീച്ച് ചെയ്യുമ്പോൾ. ഇവിടെയും മുടി പെട്ടെന്ന് വെളുക്കുന്നു. ഒരു പ്രാവശ്യം ഡൈ ചെയ്ത് തുടങ്ങിയാൽ മുടി വീണ്ടും വീണ്ടും നരയ്ക്കും എന്ന് പറയാൻ കാരണവും ഈ ഡൈയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അംശമാണ്. അന്തരീക്ഷ മലിനീകരണം, ക്ലോറിൻ വെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നത്, കീടനാശിനി ചേർത്ത പഴങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കി മുടി നരച്ചു പോകാൻ ഇടവരുന്നു. അതുപോലെ തന്നെ വ്യായാമമില്ലാത്ത ജീവിത രീതി, കളർ ചേർത്ത ഭക്ഷണപാനീയങ്ങളുടെ അമിത ഉപയോഗം, കൂടാതെ അമിതമായ ഉപ്പിന്റെ ഉപയോഗം, മദ്യപാനത്തിന്റെയും പുകവലിയുടെയും അതിപ്രസരം, ഇവയെല്ലാം തന്നെ ചെറുപ്പക്കാരിൽ അകാലനര ഉണ്ടാക്കുന്നു. അകാലനര എങ്ങനെ തടയാമെന്ന് നോക്കാം. ടീനേജിൽ ഉണ്ടാകുന്ന അകാലനര നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. കൂടുതൽ മുടി നരയ്ക്കാതെ മുടിയുടെ കറുപ്പ് നിലനിർത്താൻ സാധിക്കും. ഇതിന് ഭക്ഷണത്തിലാണ് ഗണ്യമായ മാറ്റം വരുത്തേണ്ടത്. സമയത്തിന് ഉറങ്ങുക, കൃത്യമായി വ്യായാമം ചെയ്യുക, ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് നല്ലതുപോലെ വെള്ളം കുടിക്കുക, ഇതെല്ലാം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നവയാണ്. 7-8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കും. അതിലൂടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ വൈറ്റമിൻസും മിനറൽസും നന്നായി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതായത് ഒമേഗ3 ഫാറ്റി ആസിഡ്, അയൺ, ഫോളിക് ആസിഡ്, സെലിനിയം, മെഗ്നീഷ്യം, കോപ്പർ എന്നിവയടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ ഒരു പരിധിവരെ അകാലനര തടയാൻ സാധിക്കും. ഇതിനുവേണ്ടി ഇലക്കറികൾ, ശർക്കര, ഒമേഗ3 ഫാറ്റി ആസിഡ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, കോഡ് ലിവർ ഓയിൽ, വൈറ്റമിൻ ഡി സപ്ലിമെന്റ് മുതലായവ ഭക്ഷണത്തിൽ അധികമായി ഉൾപ്പെടുത്തുക. തേൻ ദിവസവും ഒരു സ്പൂണെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. അതിലെ കോപ്പർ കണ്ടന്റ് മുടിക്ക് നല്ലതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ധാരാളമായി കഴിക്കണം. ഇവയെല്ലാം തന്നെ കാറ്റലൈസ് എൻസൈം ഉൽപ്പാദനത്തെ കൂട്ടുന്നതാണ്. ഷെൽ ഫിഷസ്, അതായത് കണവ, ചിപ്പി, ഞണ്ട്, കൊഞ്ച് എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കൂൺ പതിവായി കഴിക്കുക. ഇവയിലെല്ലാം സെലനിയം, മെഗ്നീഷ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആടിന്റെയും പോത്തിന്റെയും കരള് കഴിക്കുന്നതും നല്ലതാണ്. തലയോട്ടിയിൽ എണ്ണ തേച്ച് വിരലുകൾ കൊണ്ട് ചെയ്യുന്ന മസാജും വളരെ നല്ലതാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് അകാലനരയുടെ കാരണങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ പാലക്കാട്.
2: രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
3: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തോ
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
8: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
9: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
10: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേൾക്കാം യേശുദാസും ജാനകിയും പാടിയ ഗാനം എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിൽ നിന്ന്. ബിജു തിരുമലയുടെ വരികൾ, ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
2: ഇന്ന് ജൂലൈ 25, ഈ ദിനത്തിന്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്ന് ഇനി കേൾക്കാം.
3: ചരിത്രത്തിൽ ഇന്ന്
4: 1978 ജൂലൈ 25 ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബിയായ ലൂയിസ് ബ്രൌൺ ജനിച്ചത്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ സാങ്കേതിക വിദ്യയിലൂടെ ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡോക്ടർ റോബർട്ട് എഡ്വേർഡ്സ്, ഡോക്ടർ പാട്രിക് സ്റ്റെപ്റ്റോ എന്നിവരാണ്. 1909 ജൂലൈ 25 ലൂയിസ് ബ്ലെറിയറ്റ് ഇംഗ്ലീഷ് ചാനൽ വിമാനത്തിൽ കുറുകെ പറന്ന ആദ്യത്തെ വ്യക്തിയായി മാറി. ഫ്രാൻസിലെ കലൈസിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ഡോവറിലേക്കായിരുന്നു അദ്ദേഹം പറന്നത്. ഏകദേശം 37 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്നത്. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ബ്ലെറിയറ്റ് 11 എന്ന മോണോപ്ലെയിൻ വിമാനമാണ് അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചത്. 1943 ജൂലൈ 25 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റാലിയൻ ഏകാധിപതിയായിരുന്ന ബെനിറ്റോ മുസോളിനിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലിക്കുണ്ടായ വൻ തിരിച്ചടികളും സഖ്യകക്ഷികൾ സിസിലി കീഴടക്കിയതുമാണ് മുസോളിനിയുടെ പതനത്തിന് കാരണമായത്. ഫാസിസ്റ്റ് ഗ്രാൻഡ് കൌൺസിൽ മുസോളിനിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കുകയും തുടർന്ന് വിക്ടർ ഇമാനുവൽ 3-ാമൻ രാജാവ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. മുസോളിനിക്ക് ശേഷം മാർഷൽ പിയട്രോ ബെഡോഗ്ലിയോ ഇറ്റലിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. 1997 കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയായ KR നാരായണൻ ഇന്ത്യയുടെ 10-ാമത് രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത് 1997 ജൂലൈ 25. കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം ഈ പദവിയിൽ എത്തിയത്. രാജ്യത്തെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതി കൂടിയായിരുന്നു അദ്ദേഹം. ഒരു റബ്ബർ സ്റ്റാമ്പ് രാഷ്ട്രപതിയാകാതെ ഭരണഘടനാ തത്വങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ധീരമായ തീരുമാനങ്ങൾ എടുത്ത വ്യക്തിയായി അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത രാഷ്ട്രപതി പദവിയിലേക്കെത്തിയ ചരിത്ര നിമിഷം 2007 ജൂലൈ 25 ഇന്ത്യയുടെ 12-ാമത് രാഷ്ട്രപതിയായി പ്രതിഭാ ദേവി സിംഗ് പാട്ടീൽ ഈ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സ്വാതന്ത്ര്യം കിട്ടി 60 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യം ഭരിക്കാൻ ഒരു വനിതാ മേധാവിക്ക് അവസരം ലഭിച്ചത്. തനതായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള അവർ രാജസ്ഥാൻ ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15-ാമത് രാഷ്ട്രപതിയായി 2022 ജൂലൈ 25 സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു ആദിവാസി ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് അവർ. ഒഡീഷയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും കഠിനമായ ജീവിത സാഹചര്യങ്ങളോട് പോരാടിയാണ് അവർ ഈ സ്ഥാനത്തേക്ക് ഉയർന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി എന്ന പ്രത്യേകതയും ദ്രൗപദി മുർമുവിനുണ്ട്.
3: ചരിത്രത്തിൽ ഇന്ന്
5: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
5: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ ഈണം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തൊഴിൽ ദർശനം.
4: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ റൈറ്റ്സ് ലിമിറ്റഡിൽ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 16 ഒഴിവുണ്ട്. ഫീൽഡ് എഞ്ചിനീയർ ഒഴിവ് 11. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. ക്വാളിറ്റി എഞ്ചിനീയർ ഒഴിവ് 2. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. റെസിഡന്റ് എഞ്ചിനീയർ ഒഴിവ് 3. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും 8 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം: എല്ലാ തസ്തികയിലേക്കും 55 വയസ്സ് കവിയരുത്. പ്രായപരിധിയിൽ ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC-ക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് സർവീസിനനുസരിച്ചും ഇളവുണ്ട്. ഓൺലൈനായി അപേക്ഷിച്ച

ശേഷം പ്രിന്റ് ഔട്ട് എടുത്ത് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 30. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rights.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rights.com. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 48 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 08/2026. സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3 അസിസ്റ്റന്റ് പ്രൊഫസർ, ഒഴിവ് 40. ക്ലിനിക്കൽ ഹെമറ്റോളജി 9, എൻഡോക്രിനോളജി 10, നിയോനാറ്റോളജി 13, ന്യൂക്ലിയർ മെഡിസിൻ 3, പൾമണറി മെഡിസിൻ 3, പീഡിയാട്രിക് സർജറി 1, സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി 1. പ്രായം 35 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് 2, പ്രോസിക്യൂട്ടർ 1, ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ 2, എൻഡമോളജിസ്റ്റ് 1, ജൂനിയർ സയന്റിഫിക് ഓഫീസർ 1, സൂപ്രണ്ട് 1. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upsconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upsconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. ബംഗളൂരുവിലുള്ള രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിലാണ് അവസരം. തസ്തികകളും ഒഴിവും എഞ്ചിനീയർ 6, ഇലക്ട്രോണിക്സ് 4, മെക്കാനിക്കൽ 1, ഇൻസ്ട്രുമെന്റേഷൻ 1, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് 8, ഇലക്ട്രോണിക്സ് 4, മെക്കാനിക്കൽ 1, IT 1, സിവിൽ 1, ഇലക്ട്രിക്കൽ 1, ട്രേഡ്സ്മാൻ 8, ഇലക്ട്രിക്കൽ 2, AC മെക്കാനിക് 1, മെക്കാനിക്കൽ 1, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ് 4. 250 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rri.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rri.res.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. മുംബൈ ആസ്ഥാനമായുള്ള സെൻട്രൽ റെയിൽവേയിൽ സ്പോർട്സ് കോട്ടയിലും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കോട്ടയിലുമുള്ള നിയമനങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്പോർട്സ് കോട്ടയിൽ 59 ഒഴിവും സ്കൌട്ട് ആൻഡ് ഗൈഡ് കോട്ടയിൽ 12 ഒഴിവുമുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സ്പോർട്സ് കോട്ടയിലേക്ക് ഓഗസ്റ്റ് 14, സ്കൌട്ട് ആൻഡ് ഗൈഡ് കോട്ടയിലേക്ക് ഓഗസ്റ്റ് 12. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rrccr.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rrccr.com. തൊഴിൽ ദർശനം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: പാട്ടും പൊരുളും.
5: രചന കുരീപ്പുഴ സജീവ്.
6: പ്രിയമുള്ളവരെ, 10 വരി എഴുതിയാൽ 10 കവിത വേണമെന്ന് നിർബന്ധമുള്ള ഒരു കവിയെ മലയാളത്തിലുള്ളൂ. അത് സാക്ഷാൽ ONV കുറുപ്പാണ്. കാവ്യാത്മകമായ ആശയങ്ങൾ കാവ്യാത്മകമായ ഭാഷയിൽ ഇത്രയധികം ചലച്ചിത്ര ഗാനങ്ങളിൽ ആവിഷ്കരിച്ച മറ്റൊരു കവിയും നമുക്കില്ല. 2 വാക്കുകൾ ചേരുമ്പോൾ കവിതയിൽ അർത്ഥമല്ല, ഒരു നക്ഷത്രമാണ് ഉണ്ടാവുന്നതെന്ന് പറയാറുണ്ട്. രചനയിലെ സൗന്ദര്യാത്മകമായ മാന്ത്രിക വിദ്യയാണത്. ONV കാര്യത്തിൽ 2 വാക്കുകൾ ചേർന്ന് സുന്ദര സങ്കല്പത്തിൻ്റെ ഒരു നക്ഷത്രം മാത്രമല്ല പിറക്കുന്നത്, 2 വാക്കുകൾ ചേർന്ന് ഒരു സംഗീത ശില്പം കൂടി ഉടലെടുക്കുന്ന അപൂർവ ചാരുത എന്തെന്ന് നാം അറിയുന്നു. കേരള സംസ്കാരത്തിൻ്റെ തനതായ ഈടുവയ്പ്പുകളും ശാലീന സുന്ദരമായ കേരള പ്രകൃതിയും സ്നേഹിച്ചു മതിവരാത്ത മനസ്സും ചേർന്ന് ആസ്വാദക ഹൃദയത്തിൽ ഒരിക്കലും മായാത്ത ഗൃഹാതുരതയായി ആ പാട്ടുകൾ പടർന്നുകയറുന്നു. ഈ അപൂർവ ഭംഗികളുടെ ഉദാത്തമായ മേളനം കൊണ്ട് നമ്മുടെ ഹൃദയം കവർന്ന അതിമനോഹരമായ ആപാദമധുരമായ ഗാനമാണ് മണിപത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിൽ ചിത്രയുടെയും യേശുദാസിൻ്റെയും ശബ്ദത്തിൽ മാറി മാറി കേട്ട നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ.

നെറ്റിയിൽ പൂവുള്ള സ്വർണച്ചിറകുള്ള പക്ഷി ഒരു കാൽപ്പനിക ഭാവനയാണ്. എന്നാൽ ഈ ഭാവന യാഥാർത്ഥ്യത്തെക്കാൾ നമ്മുടെ ഹൃദയം കവരുന്നു. അതിൻ്റെ കാരണം പല്ലവിയിലും അനുപല്ലവിയിലും ചരണത്തിലും രക്തബന്ധത്തോടെ വളരുന്ന ഹൃദ്യമായ കാൽപ്പനിക ഭാവനയാണ്.

ഏതു പൂമേട്ടിലോ മേടയിലോ നീ നിന്റെ പാട്ടിൻ്റെ തേൻകുടം വച്ചു മറന്നു എന്ന് സ്നേഹമസൃണമായി കവി ചോദിക്കുന്നു. ഈ ചോദ്യം സ്വർണനിറം കൊണ്ട് മാത്രമല്ല, സ്വർഗീയമായ സംഗീതം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവളാണ് ആ പക്ഷിയെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. താമരപ്പൂമൊട്ടുപോലെ നിന്റെ ഓമൽ കുരുന്നുടൽ കണ്ടു, ഗോമേതകത്തിൻ്റെ മണികൾ പോലെ ആ മലർക്കണ്ണുകൾ കണ്ടു, പിന്നെ ആ കണ്ണുകളിൽ കണ്ടു നിന്റെ തേൻകുടം പൊയ്പോയ ദുഃഖം.

കിളിയുടെ ഓമൽ കുരുന്നുടൽ താമരപ്പൂ മൊട്ടുപോലെയാണ് ആകൃതി കൊണ്ടും മൃദുത്വം കൊണ്ടും. സ്വർണക്കിളിയുടെ കണ്ണുകൾ ഗോമേതകരത്നം പോലെ തിളങ്ങുന്നു. എന്നിട്ടും അതിൻ്റെ കണ്ണുകളിൽ കാണാം പാട്ടിൻ്റെ തേൻകുടം പൊയ്പോയ ദുഃഖം. ഇവിടെ പാട്ട് അമൂല്യമായ ഒരു സിദ്ധിയാണെന്നും ആ സിദ്ധിയെയാണ് കവി തേൻകുടമെന്ന് സങ്കല്പിക്കുന്നതെന്നും കവിയോടൊപ്പം ആസ്വാദകനും അറിയുകയും ആ നഷ്ടപ്പെടലിൻ്റെ വേദന ആസ്വാദക മനസ്സിൽ കിനിഞ്ഞിറങ്ങുകയും ചെയ്യുന്നു. തൂവൽ തിരികൾ വിടർത്തി നിന്റെ പൂവൽ ചിറകുകൾ വീശി താണു പറന്നു പറന്നു വന്ന് തൻ്റെ പാണിതലത്തിൽ ഇരിക്കൂ എന്ന് ചലച്ചിത്രത്തിൽ സുഹാസിനി അവതരിപ്പിക്കുന്ന കഥാപാത്രം അരുമയായി അഭൗമമായ കാന്തിയുള്ള പക്ഷിയെ ക്ഷണിക്കുന്നു.

0: നീ വേദനിക്കണ്ട, എന്നും നിനക്കുള്ളതാണ് എന്റെ നെഞ്ചിലെ പാട്ടിന്റെ പാൽക്കിണ്ണം, അത് നീ എടുത്തുകൊള്ളു.
1: എന്റെ നെഞ്ചിലെ പാട്ടിന്റെ പാൽക്കിണ്ണം.
0: ഈ ഗാനത്തിൽ പാട്ടിന്റെ തേൻകുടം എങ്ങോ വെച്ചു മറന്ന

വർണ്ണക്കിളി കഥാപാത്രത്തിൻ്റെ ആത്മസത്തയുടെ പ്രതിരൂപം തന്നെയാണ്. കഥാപാത്രത്തിൻ്റെ അഗാധ ഹൃദയഭാവങ്ങൾ തന്നെയാണ് ഓരോ വരിയിലും പ്രതിഫലിക്കുന്നത്. ഏകാന്തവും സർഗാത്മകവുമായ മനസ്സാണ് നായികയുടേത്. അതിൽ സൗന്ദര്യബോധവും ഈ പ്രകൃതിയോടുള്ള നിഷ്കളങ്കമായ ആരാധനയും നിറഞ്ഞു നിൽക്കുന്നു. ഒരു കവി തനിക്ക് അറിയാവുന്നതിൽ കൂടുതൽ കവിതയിൽ എഴുതുന്നു എന്ന് പറയും പോലെ ഈ പാട്ടിന് നമ്മൾ കാണാത്ത ആഴമുണ്ട്, മായികമായ സൗന്ദര്യമുണ്ട്.

1987 ഫാസിൽ സംവിധാനം ചെയ്ത മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിൽ ONV കുറുപ്പ് രചിച്ച് MB ശ്രീനിവാസൻ ഈണം പകർന്ന് KS ചിത്ര ആലപിച്ചതാണ് ഈ അമൂല്യ ഗാനം. ഇതേ ഗാനം തന്നെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഡോക്ടർ വിനയചന്ദ്രൻ എന്ന കഥാപാത്രത്തിനു വേണ്ടി യേശുദാസ് ചിത്രത്തിൽ വീണ്ടും പാടുന്നു. ആ സന്ദർഭത്തിൽ ഗാനത്തിന് മറ്റൊരു തലം കൂടി വന്നു ചേരുന്നു.

0: നിശ്ചയമായും ഈ കഥാംശത്തെ പിന്തുടർന്ന് തന്നെയാണ് ഒ എൻ വി പാട്ടെഴുതിയിരിക്കുന്നത്. എന്നും നിനക്കുള്ളതല്ലേ എന്റെ നെഞ്ചിലെ പാട്ടിന്റെ പാൽക്കിണ്ണം എന്ന അരുമയായ വാഗ്ദാനം വിനയചന്ദ്രൻ നീനയ്ക്ക് നൽകുന്ന വികാരനിർഭരമായ പ്രണയ വാഗ്ദാനം തന്നെ.
1: എന്നും നിനക്കുള്ളതല്ലേ എന്റെ നെഞ്ചിലെ പാട്ടിന്റെ പാൽക്കിണ്ണം.
0: അനുഗ്രഹീത സംഗീതജ്ഞനും ഗായകനും നടനുമായ എം വി ശ്രീനിവാസനാണ് ഈ ഗാനത്തിന് ഈണം പകർന്നത്. ഒ എൻ വിയുടെ വാക്കുകളിലെ ഭാവസൗകുമാര്യത്തെ ആഴത്തിൽ തൊട്ടറിഞ്ഞ് ദീപ്തമാക്കുന്ന എം ബി എസിന്റെ സംഗീത കലാവൈഭവവും കെ എസ് ചിത്രയുടെയും യേശുദാസിന്റെയും അനുപമമായ സ്വരമാധുരിയും ചേർന്നു വന്നപ്പോൾ ശരിക്കും നെറ്റിയിൽ പൂവുള്ള സ്വർണച്ചിറകുള്ള ഒരു അനശ്വര ഗാനം പിറന്നു എന്നാണ് പറയേണ്ടത്. മറ്റൊരു മനോഹര ഗാനവുമായി അടുത്തയാഴ്ച ഇതേ സമയം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: അണിയാത്ത വളകൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമർ.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: നമസ്തേ. അനന്തപുരിയിലെ മറ്റു പരിപാടികൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ഇപ്പോൾ സമയം 8:00.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായി നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം ലോക്സഭയിൽ അറിയിച്ചു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് ഇന്ന് മുതൽ 2 ദിവസത്തെ സംവാദാത്മക ഓറിയന്റേഷൻ പരിപാടി. രാജ്യസഭാ സെക്രട്ടേറിയറ്റ് സംഘടിപ്പിക്കുന്ന പരിപാടി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റ് നടപ്പാക്കുന്ന പ്രൈമറി വിഭാഗം പ്രഥമ അധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത്. മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. ഓണം ഖാദിമേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മട്ടാഞ്ചേരിയിലെ പ്രശസ്തമായ പരദേശി സിനഗോഗ് വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് താൽക്കാലികമായി അടച്ചിടും. മറ്റന്നാൾ മുതൽ അടുത്തമാസം 5 വരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ടായിരിക്കില്ലെന്ന് എറണാകുളം ഡിടിപിസി സെക്രട്ടറി അറിയിച്ചു. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടുകുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. എഫ് എം ന്യൂസ് ലൈൻസ്. 10:00.

0: സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബിജു നാരായൺ, സുജാത എന്നിവർ പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കടേഷ്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ ഭൗമസൂചിക ബഹുമതി ലഭിച്ച ത്രിപുരയിൽ നിന്നുമുള്ള സംഗീതോപകരണം ഏതാണ്? ശരിയുത്തരം: സരിന്ത. തന്ത്രിവാദ്യമായ സരിന്ത ഒറ്റത്തടിയിൽ കൊത്തിയെടുക്കുന്നു. ഇതിന്റെ താഴ്ഭാഗം മൃഗത്തോൽ കൊണ്ട് പൊതിഞ്ഞിരിക്കും. മൂന്ന് പ്രധാന തന്ത്രികളും ശബ്ദത്തിന് ആഴം കൂട്ടാനായി 30 സഹതന്ത്രികളും ഇതിലുണ്ടാകാറുണ്ട്. വടക്ക് കിഴക്കൻ നാടോടി സംഗീതം, സിഖ് കീർത്തനങ്ങൾ, രാജസ്ഥാനി നാടോടി കലകൾ എന്നിവയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഈ വാദ്യത്തിൽ നിന്നും പുറത്തുവരുന്ന സംഗീതത്തിന് വിഷാദവും ഗാംഭീര്യതയും ചേർന്ന സമ്മിശ്രഗതിയാണ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് നാളെ രാവിലെ 11:00.
3: സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
7: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
6: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
7: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: നമസ്തേ, അനന്തപുരിയിൽ ഇനി കാലം സാക്ഷി.
9: ശാന്ത പി നായർ. മലയാള സിനിമയിലെ പിന്നണി ഗായികയായിരുന്ന ശാന്ത പി നായർ 1929 February 6 തൃശൂരിൽ ജനിച്ചു. ചേർത്തല ഗോപാലൻ നായർ, രാമനാട് കൃഷ്ണൻ എന്നിവരുടെ കീഴിൽ കുട്ടിക്കാലത്ത് തന്നെ കർണാടക സംഗീതം പഠിക്കാൻ ആരംഭിച്ച ശാന്ത ചെന്നൈ ക്വീൻ മേരീസ് കോളേജിൽ നിന്നും സംഗീതത്തിൽ ബിരുദമെടുത്തു. അതിനുശേഷം ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ അനൗൺസറായി ജോലിയിൽ പ്രവേശിച്ചു. തിരമാല എന്ന ചിത്രത്തിലെ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ശാന്ത പി നായർ ചലച്ചിത്ര ഗാന രംഗത്തേക്ക് കടന്നു വന്നത്. കൂടപ്പിറപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ തുമ്പി തുമ്പി വാവ എന്ന ഗാനം അവരുടെ എക്കാലത്തെയും മികച്ച ഗാനമായി കണക്കാക്കുന്നു. കൂടാതെ നീലക്കുയിൽ, പാടാത്ത പൈങ്കിളി, ലൈല മജ്നു, ചെമ്മീൻ, മുറപ്പെണ്ണ്, രമണൻ എന്നിവയുൾപ്പെടെ 30+ സിനിമകൾക്ക് വേണ്ടി അവർ ഗാനമാലപിച്ചു. ഗായകൻ യേശുദാസിന്റെ ചലച്ചിത്ര ഗാന രംഗത്തേക്കുള്ള കടന്നുവരവ് ശാന്ത പി നായരോടൊപ്പം യുഗ്മഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു. 7 രാത്രികൾ എന്ന സിനിമയിലെ ഗാനത്തിന് സംഗീതം നൽകിക്കൊണ്ട് ശാന്ത സംഗീത സംവിധാന രംഗത്തും തന്റെ പ്രതിഭ തെളിയിച്ചു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, സ്വരലയ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളികൾ എന്നും ഗൃഹാതുരതയോടെ ഓർക്കുന്ന നിരവധി ലളിതഗാനങ്ങളും ചലച്ചിത്രഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച ആ ഗായിക 2008 July 26 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ശാന്ത പി നായരുടെ ശബ്ദം.

ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ കോഴിക്കോട് കേന്ദ്രത്തിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലിയായിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് ലളിതഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആ ലളിതഗാനങ്ങൾ വളരെ പോപ്പുലറായിരുന്നു അന്ന്. അങ്ങനെ തിരമാലയിലാണ് മിസ്റ്റർ പിള്ള വിളിക്കുകയായിരുന്നു. ബോംബെയിൽ വെച്ച് റെക്കോർഡിങ്. സൗന്ദര്യ തന്നെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഞാനും കോഴിക്കോട് അബ്ദുൾ ഖാദറിൻ്റെ പ്രിൻസിപ്പൽ സിംഗേഴ്സിൽ അഞ്ച് പാട്ടുകളിട്ടുണ്ട്, മൂന്ന് ഡിയൽസും. അങ്ങനെ ബോംബെ പോയി റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നീലക്കുയില്, ഉണരു ഉണരു ഉണ്ണിക്കണ്ണ, അത് വളരെ പോപ്പുലറായി. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി മൈ ബെസ്റ്റ് സോങ്സ്. ഒരുപാട് ആരാധകരെ കിട്ടി. ഒരിക്കലും ഡൽഹിയിലെ ഒരു മലയാളം ഫിലിം ഫെസ്റ്റിവലിൽ നീലക്കുയില് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ

ശരി, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് പറഞ്ഞു. എന്തിനാ 1000 പാട്ട് ശാന്ത പാടണം, ഈ ഒരൊറ്റ പാട്ട് മതി. എവിടെ മലയാളി ഉണ്ടോ? അവരെല്ലാം ശാന്തയെ വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മിക്കുന്നു. വസു ഇറ്റ് വാസ് എ ഹിറ്റ്. പ്രത്യേകിച്ച് ഒരു ഉണ്ണികൃഷ്ണൻ കുറിച്ചൊക്കെ ആകുമ്പോൾ അത് മനസ്സിൽ തട്ടി പാടിയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് വൺ ആഫ്റ്റർ അനദർ പല പല പടങ്ങളും വന്നു. രാജൻ എന്ന പൗരൻ, മൂട് പടം, ബാബുരാജ് മ്യൂസിക് ഡയറക്ടറായിട്ട്, പിന്നെ കൂടപ്പുറപ്പ് രാഘവ മാസ്റ്റർ, അത് വളരെ ഹിറ്റായിരുന്നു. അതിലത്തെ തുമ്പി തുമ്പി വളരെ വളരെ ഹിറ്റായിരുന്നു. പിന്നെ നച്ചുള്ളി ഉദയന്നൻ പീലിയിലെ ഞാനായിട്ട് അപ്പം വേണം ആട് വേണം എന്ന് പറഞ്ഞ അതൊരു ഒരു ഹിറ്റ് സോങ് ആയിരുന്നു. അത് അതിൽ സ്ക്രിപ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയിരുന്നു, കെ പത്മനാഭനായരുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. പിന്നെ ബാബുരാജൻ്റെയും രാഘവ മാസ്റ്ററാണ് ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളത്. ദേവരാജൻ്റെയിലും പാടിയിട്ടുണ്ട്, ദക്ഷിണാമൃത സാമ്പിൻ്റെയിലും പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. മൂടുപടം രാമക്കാരിയേട്ടൻ അന്നത്തെ കാലത്ത്. പിന്നെ മുറപ്പെണ്ണ് ക്രിസ്ത്യാനിക ഞാനായിട്ട് കടവത്ത തോണി അടുത്തപ്പോൾ, ദാറ്റ് വാസ് ഓൾസോ ഹിറ്റ് സോങ്.

0: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഈ ആർപ്പ വില എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാരിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
0: ഇനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം നഗരത്തിലെ വിവിധയിടങ്ങളിൽ 28-29 തീയതികളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. തിരുമല കരമന സെക്ഷൻ പരിധിയിലെ വിവിധ വാർഡുകളായ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വലിയശാല, പാപ്പനംകോട്, തൃക്കണ്ണാപുരം, മുടവൻമുകൾ എന്നിവിടങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. വണ്ടിത്തടം വാട്ടർവർക്സ് സെക്ഷന് കീഴിലെ വെള്ളായണി ജലശുദ്ധീകരണശാലയിൽ അടിയന്തര ശുചീകരണ പ്രവൃത്തികൾ കാരണം ഈ മാസം 28 രാവിലെ 6 മണി മുതൽ 29 രാവിലെ 6 മണി വരെ കല്ലിയൂർ, വെങ്ങാനൂർ, പള്ളിച്ചൽ പഞ്ചായത്തുകൾ, നഗരസഭയുടെ വിഴിഞ്ഞം ഹാർബർ, കോവളം, വെള്ളാർ, പുഞ്ചക്കരി, പൂങ്കുളം, വെങ്ങാനൂർ, കോട്ടപ്പുറം, തിരുവല്ലം വാർഡുകളിലും ജലവിതരണം തടസ്സപ്പെടും. തിരുവനന്തപുരം ലോ കോളേജ് പൊട്ടക്കുഴി റോഡിൽ കലുങ്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ മാസം 27 മുതൽ ഓഗസ്റ്റ് 10 വരെ തേക്കുമൂട് മുതൽ പൊട്ടക്കുഴി വരെയുള്ള റോഡിൽ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. PMG ഭാഗത്ത് നിന്ന് പൊട്ടക്കുഴിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ PMG ആനയടി ആശുപത്രി ജംഗ്ഷൻ, മുളവന ജംഗ്ഷൻ, പൊട്ടക്കുഴി വഴിയും പൊട്ടക്കുഴിയിൽ നിന്ന് PMG ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പൊട്ടക്കുഴി പട്ടം PMG വഴിയും പോകണം. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം സ്കീംസ് WCD@kerala.gov.in ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-296-9101 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച് ആന്റ് എക്സ്റ്റൻഷൻ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനുമായി സഹകരിച്ച് കേരളത്തിലെ വാർദ്ധക്യവും ലിംഗപദവിയും മനുഷ്യസുരക്ഷയും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് മലപ്പുറം ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി കോൺഫറൻസ് ഹാളിലാണ് പരിപാടി. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ പ്രോജക്ടിന്റെ ഭാഗമായി നടക്കുന്ന ശില്പശാലയിൽ വയോജന

0: ജനങ്ങളുടെ പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക സുരക്ഷാ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല നടത്തുന്ന വിവിധ പാർട്ട് ടൈം ഹൈബ്രിഡ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ഞായറാഴ്ചകളിലും രണ്ടാം ശനികളിലുമാണ് ക്ലാസുകൾ. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് വെയർഹൌസിംഗ്, വേസ്റ്റ് മാനേജ്മെന്റ്, ടാലി, ഡാറ്റ അനാലിസിസ്, വെബ് ടെക്നോളജീസ് എന്നിവയിൽ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കും ഡിസബിലിറ്റി ഡിറ്റക്ഷൻ, ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നിവയിൽ 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾക്കും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇൻചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

0: മൻ കി ബാത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ഹൈസ്കൂൾ ക്ലാസുകളിൽ വെച്ച് വേഷം കുറെ കൂടി പരിഷ്കരിച്ചു. സ്കൂൾ വാർഷിക യോഗങ്ങളിൽ കോട്ടും നെക്ക് ടൈയുമായി ഇംഗ്ലീഷ് പദ്യോച്ചാരണം നടത്തി ഘനത്തിൽ ഇറങ്ങിപ്പോകുന്ന ആ വിദ്യാർത്ഥിയെ ദീർഘനേരം ജനങ്ങൾ കൈയടിച്ച് അഭിനന്ദിച്ചു. പിൻബെഞ്ചുകളിൽ നിന്ന് പുറപ്പെടുന്ന കൂവലും കുറുകലും ആ കൈയടികളിൽ മുങ്ങിപ്പോയി. ദിവാൻജിയുടെ വിജയങ്ങളോടൊപ്പം സഹപാഠികളുടെ അവജ്ഞയും കൂടിക്കൂടി വന്നു. ഇവനെ ഒന്ന് പദം വരുത്തണമല്ലോ. എല്ലാവരും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സംഭവമുണ്ടായത്. വെല്ലുവെച്ച ഒറ്റ കാളവണ്ടിയിലാണ് ദിവാൻജി സ്കൂളിലേക്ക് വരിക. അന്ന് സ്കൂൾ വിട്ട് പുസ്തകക്കെട്ട് വണ്ടിയിലേക്കെറിഞ്ഞ് കയറിയിരുന്നപ്പോഴേക്കും 3ാം തരത്തിൽ പഠിക്കുന്ന ഒരു കുഞ്ഞൻ വണ്ടിയുടെ ചവിട്ടുപടിയിൽ പറ്റിക്കൂടി. ഇറങ്ങാൻ ദിവാൻജി ആംഗ്യം കാട്ടി. അവൻ ഒന്നിളിച്ച് അവിടെ തന്നെയിരുന്നു. താമസമുണ്ടായില്ല, ദിവാൻജി കാലുകൊണ്ട് ആ കുട്ടിയെ ഉന്തി താഴെയിട്ടു. പെട്ടെന്നൊരു കൂട്ട നിലവിളി. തെളിക്കാൻ പുറപ്പെട്ട വണ്ടിക്കാരൻ ചമ്മട്ടിയും പിടിച്ച് അങ്ങനെ നിന്നുപോയി. വിദ്യാർത്ഥികൾ വണ്ടിക്ക് ചുറ്റും കൂടി. വലിയ പരിക്കൊന്നും പറ്റിയില്ലെങ്കിലും അപമാനബോധം കൊണ്ടോ എന്തോ കുട്ടി കഠിനമായി നിലവിളിച്ചു. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചതോടെ ആർപ്പും വിളിയും ബഹളവും ജാസ്തിയായി.
6: പിടിക്ക് ആ ദിവാൻജിയെ ഇങ്ങോട്ട്.
5: അവനും അവൻ്റെ ഒരു വില്ലുവച്ച വണ്ടിയും തകർക്കും, കൊത്തി നുറുക്കും. ഇറങ്ങട വണ്ടിയിൽ നിന്നിങ്ങോട്ട്.
6: ദിവാൻജി വണ്ടിയിൽ നിന്നിറങ്ങണം.
5: ഒരു കൂട്ട നിലവിളി. ആ മുദ്രാവാക്യം കേട്ടവർ ഏറ്റുപറഞ്ഞു. അന്തരീക്ഷം ശബ്ദായമാനമായി. മനുഷ്യസ്നേഹികളുടെ സംഖ്യ വർദ്ധിക്കുകയായിരുന്നു. ചിലർ കുട്ടിയെ ശുശ്രൂഷിക്കുന്ന തിരക്കിലാണ്. സർബത്ത്, പഴം, ബിസ്ക്കറ്റ്, മിഠായി തുടങ്ങിയ തീറ്റ സാധനങ്ങൾ അവൻ്റെ അടുത്തേക്ക്

0: വരുന്നു. ആ രക്തസാക്ഷിയെ കാണാൻ ആളുകൾ തിങ്ങിക്കൂടി. എന്തുപറ്റി? ബോധമില്ലേ? വൈദ്യനെ വിളിക്കണോ? എന്നിങ്ങനെയുള്ള അന്വേഷണങ്ങൾ ബോയ്സ് സ്കൗട്ടുകൾ പ്രഥമ ശുശ്രൂഷയ്ക്ക് തയ്യാറെടുത്തു. കുട്ടിയാകട്ടെ, ഇത്രയും തീറ്റ സാമാനങ്ങൾ അണഞ്ഞുകിട്ടിയപ്പോൾ കരച്ചിൽ നിർത്തി. അവയുടെ നേരെ തിരിഞ്ഞു. നല്ല വിശപ്പും. പെട്ടെന്ന് ബഹളം നിന്നു. വെള്ളത്തലയിൽ കെട്ടും ചന്ദനപൊട്ടുമായി രഘുനാഥ് അയ്യർ ഹെഡ്മാസ്റ്റർ ഗേറ്റിലെത്തിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം കാര്യമന്വേഷിച്ചു. ഏകസ്വരത്തിൽ വിദ്യാർത്ഥികൾ ദിവാൻജിയുടെ അക്രമപ്രവർത്തനത്തെപ്പറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഹെഡ്മാസ്റ്റർ കുട്ടിയെ നോക്കി. കാർത്തികേയനും ഒന്നു നോക്കി. ഇത്രയും ബഹളം ചുറ്റും നടന്നിട്ടും അയാൾ വണ്ടിയിൽ തന്നെ ചന്ദനമുട്ടി കുത്തിച്ചാരിയ പോലെ ഇരിക്കുകയാണ്. ഒരു കൈ നോക്കാമെന്ന മട്ടിൽ തന്നെ. അന്വേഷണവും വിചാരണയും കഴിഞ്ഞു. കുട്ടിയെ വണ്ടിയിൽ കയറ്റി അവന്റെ വീട്ടുപടിക്കൽ ഇറക്കിക്കൊടുക്കണമെന്ന് വിധിയായി. ആഹ്ലാദധ്വനി മുഴങ്ങി. അപ്പോഴേക്കും കുട്ടിയും തീറ്റ സാമാനങ്ങളും വണ്ടിയിലെത്തിക്കഴിഞ്ഞിരുന്നു. ദിവാൻജി മുഖം തിരിച്ചിരുന്ന് കളഞ്ഞു. വൃത്തികെട്ട ചെറുക്കൻ. ഈ സംഭവത്തിന് ശേഷം ദിവാൻജിയെ ഒറ്റപ്പെടുത്തുവാൻ കൂടുതൽ യത്നം സ്കൂളിൽ നടന്നു. ദിവാൻജി ആഗ്രഹിച്ചിരുന്നതും ഒറ്റപ്പെട്ടു കിട്ടാനാണ്.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: സ്വന്തം നാടുവിട്ട് വിദേശത്ത് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന ധാരാളം പ്രവാസികളുണ്ട് നമുക്ക് ചുറ്റും. പ്രതീക്ഷകളുടെ കടൽ ദൂരം താണ്ടിയാണ് അവർ അക്കരെ എത്തുന്നത്. പ്രവാസ ലോകത്ത് മണലും മനസ്സും ഉരുകിത്തിളയ്ക്കുമ്പോൾ കണ്ണിൽ നാടെന്ന മരീചിക തെളിയും. പ്രവാസികളുടെ മനസ്സ് പോലെ രണ്ട് ഗാനങ്ങൾ ഇന്ന് കേൾക്കാം തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യം മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രത്തിലെ ഗാനമാണ് ഷഹബ സമൻ പാടിയത്. രചന സുജേഷ് ഹരി, സംഗീതം സൂരജ് എസ് കുറുപ്പ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
3: അടുത്ത ഗാനം അറബിക്കഥ എന്ന ചിത്രത്തിലേത്. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ബിജിബാൽ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല, സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
4: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ്ഡ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം, ചിത്രം ഇണ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: തടാകം എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമർ.
1: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച? അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

അണിയറ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഈ അധ്യായം സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ 6-2. ഏവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. സ്നേഹത്തോടെ, സജി ദേവി.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി. ഇനി 9:30 വരെ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: മൻ കി ബാത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് നാളെ രാവിലെ 11:00.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം ആരംഭിക്കുന്നു. ഇന്ന് 2011 2020 ഇടയ്ക്ക് പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അമ്പിളി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സൂരജ്, സന്തോഷ്, മധുവന്തി നാരായൺ എന്നിവർ പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിനേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
5: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
6: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
4: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
7: ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം എടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കർ, നിത്യമാമൻ എന്നിവർ പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനോൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ഇനി മഹേഷിന്റെ പ്രതികാരം.

0: First in history, East Fort Arafah Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫാ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: നിത്തോലി ഒരു ചെറിയ മീനല്ല. ഈ ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോൻ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം അഭിജിത്ത് ശൈലനാഥ്.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കും.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. യുപിഎസ്സി പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കായികരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങളുടെ സമഗ്ര വികസനത്തിന് ഓപ്പറേഷൻ കളരി പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് കമ്പനി 5 മാസത്തെ ശമ്പളം നൽകി. കഴിഞ്ഞ 20 മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ 5 മാസത്തെ ശമ്പളം നൽകാൻ ധാരണയായിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖല പ്രിയങ്കാഗാന്ധി MP ഉച്ചയ്ക്ക് സന്ദർശിക്കും. അപകടത്തിൽ പരിക്കേറ്റ മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രിയങ്കാഗാന്ധി കാണും. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്താൻ 3215 സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV സംവിധാനം ഏർപ്പെടുത്തി റെയിൽവേ. 425 സ്റ്റേഷനുകളിലാണ് ഉത്തര റെയിൽവേ CCTV സംവിധാനം ഒരുക്കിയത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. FM ന്യൂസ് ലൈൻസിനി 11 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പുത്തൻ പാട്ടുകൾ. 2026 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

ആദ്യം ആട് ത്രീ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അനില രാജീവ് പാടിയത്. രചന മനു മഞ്ജിത്, ഷാൻ റഹ്മാൻ. സംഗീതവും ഷാൻ റഹ്മാൻ.

ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിലെ ഗാനമാണിനി നിളാരാജ് പാടിയത്. രചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ശങ്കർ മഹാദേവൻ, സിദ്ധാർത്ഥ് മഹാദേവൻ, ഫെജോ എന്നിവർ പാടിയ ഗാനം. രചന വിനായക് ശശികുമാർ, സംഗീതം ശങ്കർ എഫ്സാൻ ലോയ്. ചിത്രം ചത്ത പച്ച, ദ റിംഗ് ഓഫ് റൌഡീസ്.
3: വരുന്നു ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗടിയന്മാർ.

0: ഈ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജോൺ പോൾ ജോർജ് സംഗീതം നൽകിയ ഗാനം, സൂരജ് സന്തോഷ് പാടിയത്, ചിത്രം ആശാൻ.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഡോക്ടർ ബെന്നറ്റ് ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഇഗ്വിൻ ഇമ്മാനുവൽ പാടിയത്, രചന അലൻ ടോം.

0: എമാർട്ടിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ ചിത്രത്തിനു വേണ്ടി വിഷ്ണുദത്ത് സതീഷ് പാടിയ ഗാനം ഇനി കേൾക്കാം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: അടുത്ത ഗാനം പൈതലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയത്. രചന കൈതപ്രം, സംഗീതം ലീല ഗിരീഷ് കുട്ടൻ.

0: പുത്തൻ പാട്ടുകൾ തുടരും. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവിലയ്ക്ക് ശേഷം. സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 13,285 രൂപ നിരക്കിലും പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, പുത്തൻ പാട്ടുകൾ തുടരുകയാണ്. ദൃശ്യം 3 ഈ ചിത്രത്തിലെ ഗാനമാണിനി ഇഗ്വിൻ ഇമ്മാനുവൽ പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം അനിൽ ജോൺസൺ.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: എസ് കൃഷ്ണജിത്ത് എഴുതി, വിഷ്ണു പ്രഭാവോ സംഗീതം നൽകിയ ഗാനം, സതീഷ് ജോസഫ് പാടിയത്, ചിത്രം സാത്താൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോറ്റി
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: ഐ നോബൺ എന്ന ചിത്രത്തിന് വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനം. രചന അൻവർ അലി, സംഗീതം ജേക്സ് ബിജോയ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഭീഷ്മ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, അനില രാജീവ് എന്നിവർ പാടിയ ഗാനം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി. ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: ക്ലാക് ക്ലാക് ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി. ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ശ്യാം മംഗലത്ത്, സംഗീതം പ്രശാന്ത് മോഹൻ.

മധുവിധു എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഹിഷാം അബ്ദുൽ വഹാബ്.

0: 101.9 ആകാശവാണി ആനന്ദപുരി FM. സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ചർച്ച നടത്തും. ഇന്നലെ നടത്തിയ ചർച്ചയിൽ CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായി JP നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് അനുസ്മരണ പരിപാടികൾക്ക് ലഡാക്ക് കാർഗിലെ ദ്രാസിൽ തുടക്കമായി. നാളെ നടക്കുന്ന പ്രധാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. SpaceXന്റെ കൂറ്റൻ സ്റ്റാർഷിപ്പ് റോക്കറ്റ് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി. എഞ്ചിൻ തകരാറ് മൂലം നേരത്തെ വിക്ഷേപണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ ടെക്സാസിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലം മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഖബറടക്കം വൈകിട്ട് തോപ്പയിൽ ഖബർസ്ഥാനിൽ. സിക്കിമിൽ ജലവൈദ്യുത പദ്ധതി തുരങ്കം തകർന്ന് മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. ഡ്യുവൽ ഡിഗ്രി സൌകര്യത്തോടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 30 UG PG പ്രോഗ്രാമുകൾ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ടെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് കാസർഗോഡ് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 6 ദിവസമായി നിർത്തിവച്ച ജമ്മുകശ്മീർ അമർനാഥ് യാത്ര പുനരാരംഭിച്ചു. ബാൽതാൽ പെഹൽഗാം റൂട്ടുകളിലെ യാത്രയാണ് പുനരാരംഭിച്ചതെന്ന് ജമ്മുകശ്മീർ ഡിവിഷണൽ കമ്മീഷണർ അറിയിച്ചു. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4-ന് മത്സരം.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: ശബ്ദഗാംഭീര്യം കൊണ്ടും ആലാപന ഭാവ മധുരിമ കൊണ്ടും ജനഹൃദയങ്ങളെ കീഴടക്കിയ വാഗ്ഗേയകാരനാണ് യശശരീരനായ പുതുക്കോട് കൃഷ്ണമൂർത്തി. ആലാപനത്തിൽ ഗുരുവായ രാമഭാഗവതരുടെ രീതി പിന്തുടർന്ന അദ്ദേഹം പുതുക്കോട് ക്ഷേത്രാങ്കണത്തിൽ ശ്ലോകങ്ങൾ ആലപിച്ച് സംഗീത സാധകം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. 19 വയസ്സിൽ ഡൽഹിയിലെത്തിയ കൃഷ്ണമൂർത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പ്രാവീണ്യം നേടി. ആകാശവാണിക്ക് വേണ്ടി നിരവധി സംഗീത ശില്പങ്ങൾ തയ്യാറാക്കി. ധാരാളം സംഗീത കൃതികൾ രചിച്ച് സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ചിരുന്ന വാഗ്ഗേയകാരനും കൂടിയാണ് പുതുക്കോട് കൃഷ്ണമൂർത്തി. 200 സംഗീത കൃതികളുടെ രചയിതാവാണ് അദ്ദേഹം. മലയാളം, സംസ്കൃതം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിൽ രചനകൾ നടത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഇന്ന് ലഭ്യമായ കൃതികളിൽ ഏറിയ പങ്കും രചന നിർവഹിച്ച ശേഷം വേറൊരു സംഗീതജ്ഞൻ സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയവയാണ്.

അങ്ങനെ നോക്കുമ്പോൾ ഒരു വാഗ്ഗേയകാരൻ എന്ന നിലയ്ക്ക് മലയാള കൃതികൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു മഹാസംഗീതജ്ഞനെന്ന് പുതുക്കോട് കൃഷ്ണമൂർത്തിയെ ലോകം സ്മരിക്കും. പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ ഏതാനും കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ നമുക്ക് ആസ്വദിക്കാം.

പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികളിൽ അവസാനമായി ശ്യാമളവർണനാം എന്നു തുടങ്ങുന്നു ബേഗടരാഗം മിശ്രചാപ്പ് താളം. പാടിയത് ചേർത്തല രംഗനാഥ ശർമ്മ.

0: പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചന നിർവഹണം മനീഷ് എം പി.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
2: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തോറ്റി?
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
8: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
9: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
10: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
11: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
12: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
13: ഷോറൂം സന്ദർശിക്കൂ.
14: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
15: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
16: First in history, Eastfort Arafa Gold orukunu oru amazing offer.
17: 80% ornamentsinum 8 gramin mugalilulla purchaseil panikuli verum 1.99% maatram.
16: 25 pavanam mugalilulla oro purchaseilum gold coins samanam. 30 pavanam mugalilulla purchaseil nedam oru gold ring.
17: Koodade diamond aabharanangalkku panikuliil 50% discountum. Vegamagalatte ee charithra offer July 31 velliyaazha maatram.
16: Arafa Gold, Eastfort, Trivandrum.
18: Lamhe sponsored paripadi. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
19: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഇടനാഴിയിലൊരു കാലച്ച യേശുദാസിലെ ഗാനമാണ് ആദ്യം. യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനത്തിന്റെ രചന ONV, സംഗീതം ദക്ഷിണമൂർത്തി.

0: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
1: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച, സംഗീതം നൽകി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ശലഭം.

ഇനി ഇന്റർവ്യൂ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന വയലാർ, സംഗീതം ദക്ഷിണമൂർത്തി.

തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം തധിങ്ങിണതോം ത

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: ഓണം വരവായി.
6: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
5: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
6: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
0: ഇനി മറിയം മുക്ക എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും സുജാതയും പാടിയ ഈ ഗാനത്തിന്റെ രചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

ഇനി കേൾപ്പിക്കുന്നത് ജയചന്ദ്രനും നിത്യ ശ്രീകുമാറും പാടിയ ഗാനം, ചിത്രം തൂവൽക്കാറ്റ്. ഗാനം എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കൂടി. ഇത് കടൽ എന്ന ചിത്രത്തിലേത്. യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം എസ് പി വെങ്കടേഷ്.

പ്രിയശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 12:40 കേൾക്കൂ പ്രകാശധാരയിൽ പേവിഷബാധ പ്രതിരോധം ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. 12:40 പ്രകാശ്

ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തുടക്കമിട്ട പാരാ അത്ലറ്റ് ജണ്ടുകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഇനത്തിലാണ് ജണ്ടുകുമാർ വെങ്കലം നേടിയത്. നാളെ 27-ാമത് കാർഗിൽ വിജയ ദിവസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ധീരയോദ്ധാക്കളുടെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കും. വീരനാരിമാരുമായും വീരമാതാക്കളുമായും സംവദിക്കുന്ന കേന്ദ്രമന്ത്രി വെർച്വൽ വാക്ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹി ജന്തർ മന്ദറിലെ പ്രതിഷേധത്തെ തുടർന്ന് 30,000 സൈനികർ രാജിവെച്ചെന്ന് സംയുക്ത സേനാ മേധാവി NS രാജസുബ്രഹ്മണി പറഞ്ഞതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. സമ്പൂർണ്ണ അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖമായി മാറുന്നതിന് മുന്നോടിയായി വിഴിഞ്ഞത്ത് കരമാർഗം ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അന്തിമാനുമതി ലഭിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. ഹയർ സെക്കൻഡറി 2-ാം വർഷ സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. രമേശ് പിഷാരടി MLA 111-ാം ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സർവീസ് ആരംഭിച്ചത്. സ്വർണവില വർദ്ധിച്ചു. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയായി. 13,285 രൂപയാണ് ഗ്രാമിന്. ജൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക് കേൾക്കാം.

പ്രേക്ഷകരെ അനന്തപുരി എഫ്എമ്മിന്റെ മധ്യാഹ്ന പരിപാടികളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റുഡിയോവിൽ ദീപ. ഇപ്പോൾ കേൾക്കാം നവമാധുരി. നവമാധുരിയിൽ ആദ്യം മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിലെ ഗാനം. ഹരിശങ്കർ പാടിയ ഈ ഗാനത്തിന്റെ രചന ഹരി നാരായണൻ, സംഗീതം ശ്രീഹരി കെ നായർ.

0: ഈ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പെട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
4: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
5: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ഇനി അഭിരാമി അജയ് പാടിയ ഗാനമാണ് ചിത്രം സഹ്യാദ്രിയിലെ ചുവന്ന പൂക്കൾ. രചന രവി നായർ, സംഗീതം ഗിരീഷ് നാരായണൻ.

ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കുട. ശ്രോതാക്കൾക്ക് പ്രിയ ഗാനങ്ങൾക്കായി വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കാം. 8281-42-03-05 എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ചിത്രത്തിന്റെ പേരും ആദ്യവരിയും ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത്. ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ കേൾക്കാം ഈണപ്പൂക്കൂടാ.

നവമാധുരിയിൽ ഇനി കേൾപ്പിക്കുന്നത് കുഞ്ഞൽദോ എന്ന ചിത്രത്തിലെ ഗാനം. ലിബിൻസ്കറിയും കീർത്തന എസ്കെയും പാടിയ ഈ ഗാനം രചിച്ചത് അശ്വതി ശ്രീകാന്ത്, സംഗീതം ഷാൻ റഹ്മാൻ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ഇനി കേൾപ്പിക്കുന്നത് സിംഹക്കുട്ടി എന്ന ചിത്രത്തിലെ ഗാനം. ജോത്സ്നയും അജയ് സത്യനും പാടിയ ഈ ഗാനത്തിന്റെ രചന സിജു തുറവൂർ, സംഗീതം കീരവാണി.

ഇനി സിത്താര പാടിയ ഗാനം ചിത്രം കരൽ മാർക്സ് ഭക്തനായിരുന്നു. രചന സന്തോഷ് ടി കാശി, സംഗീതം മണികണ്ഠൻ അയ്യപ്പ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ശ്രോതാക്കൾ കേൾക്കുന്നു

0: ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി. ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: നവമാധുരി തുടരുന്നു. ഇനി വേണുഗോപാലും അജ്മൽ ഫാത്തിമ പർവീണും പാടിയ ഗാനം ചിത്രം ബിഹൈൻഡ്. രചന രശ്മി പ്രകാശ് രാജേഷ്, സംഗീതം ജി വേണുഗോപാൽ.

ഇന്ന് നവമാധുരിയിൽ ഒരു ഗാനം കൂടി. ഇത് തട്ടാശ്ശേരിക്കൂട്ടം എന്ന ചിത്രത്തിൽ ഹരിശങ്കറും സിത്താരയും പാടിയത്. രചന രാജീവ് ഗോവിന്ദൻ, സംഗീതം രാം ശരത്.

0: 101.9 ആകാശവാണി ആനന്ദപുരി എഫ് എം. സമയം 12 കഴിഞ്ഞ 40 മിനിറ്റ്.
1: പേ വിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു.
2: മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റേബീസ്. പേവിഷബാധ ഒരു പ്രധാന ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ പ്രതിവർഷം 20,000 പേവിഷബാധ മരണങ്ങൾ ഉണ്ടാകുന്നു. പേവിഷബാധ ഉണ്ടാകുന്നത് ഒരു RNA വൈറസാണ്, ലിസ വൈറസ് എന്നും ഇതിന് പേരുണ്ട്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും, അതായത് സസ്തനികളെയും, പേവിഷം ബാധിക്കും. പട്ടികളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. പശു, പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ, കുരങ്ങൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കാം. വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം സംഭവിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടി കൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ അഥവാ പോറലിൽ കൂടെ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മനാഡികളിൽ എത്തിപ്പെട്ട് കേന്ദ്രനാഡീവ്യൂഹത്തിൽ കൂടെ സഞ്ചരിച്ച് തലച്ചോറിനെ ബാധിക്കുന്നു. വൈറസ് ബാധ ഉണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള, അതായത് ഇൻക്യുബേഷൻ പീരീഡ്, ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. 30 മുതൽ 90 ദിവസമാണ് ശരാശരി. കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ്, കടിയേൽക്കുന്ന ശരീരഭാഗം, കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് മാറ്റമുണ്ടാകും. തലച്ചോറിനടുത്ത ഭാഗത്തെ കടിയാണ് ഏറെ അപകടകരം. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള അസുഖമാണ് പേവിഷബാധ. മനുഷ്യരിൽ 3 ഘട്ടങ്ങളായി രോഗലക്ഷണങ്ങൾ കാണുന്നു. 1st ഘട്ടം അഥവാ പ്രോഡ്രോമൽ ഘട്ടം, പനി, കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മരവിപ്പ്, തലവേദന എന്നിവയുണ്ടാകും. 2nd ഘട്ടം വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി എന്നിവ പ്രകടമാകും. 3rd ഘട്ടത്തിൽ ശ്വാസതടസ്സം, അവസാനം മരണം എന്നിവയിലേക്ക് എത്തുന്നു. മൃഗങ്ങളിൽ 2 രീതിയിൽ രോഗലക്ഷണങ്ങൾ കാണുന്നു. ഫ്യൂരിയസ് റാബീസ് അഥവാ ക്രുദ്ധരൂപം, ആക്രമണ പ്രവണത കൂടുന്നതിനെയാണ് ക്രുദ്ധരൂപം എന്ന് പറയുന്നത്. ഡംപ് റാബീസ് അഥവാ ശാന്തരൂപം, ഇരുണ്ട മൂലകളിലും കട്ടിലിനടിയിലും ഒതുങ്ങി കഴിയാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇവയുടെ ലക്ഷണം. രോഗമുള്ള മൃഗം ആയി സമ്പർക്കം വന്നാൽ എന്തു ചെയ്യണം? സമ്പർക്കത്തിന്റെ സ്വഭാവം അനുസരിച്ച് 3 കാറ്റഗറിയായി തിരിക്കാം. ചികിത്സയും ഓരോ കാറ്റഗറിക്ക് വ്യത്യാസമാണ്. കാറ്റഗറി 1, മൃഗങ്ങളെ തൊടുക, ഭക്ഷണം കൊടുക്കുക, മുറിവുകൾ ഇല്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക. ഇങ്ങനത്തെ കാറ്റഗറി 1 മുറിവുകൾക്ക് ചെയ്യേണ്ടത് സമ്പർക്കം വന്ന ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. പൈപ്പിൽ നിന്നും വെള്ളം നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതപ്പിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകണം. കാറ്റഗറി 2, തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ. മുറിവേറ്റ ഭാഗം നന്നായി സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകുക. കൂടാതെ പ്രതിരോധ കുത്തിവെപ്പ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 എന്നിങ്ങനെ 4 ദിവസങ്ങളിലായാണ് വാക്സിൻ എടുക്കേണ്ടത്. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കേണ്ടതുമാണ്. കാറ്റഗറി 3, രക്തം പൊടിഞ്ഞ മുറിവുകൾ, മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, ചുണ്ടിലോ വായിലോ നാക്കിലോ കണ്ണിലോ നക്കുക, വന്യമൃഗങ്ങളിൽ നിന്ന് ഏൽക്കുന്ന മുറിവ് എന്നിവ കാറ്റഗറി 3 ഉൾപ്പെടുന്നു. മുറിവേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഇതിനോടൊപ്പം ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 കൂടാതെ മുറിവിന് ചുറ്റുമായി ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കണം. മുറിവിന് ചുറ്റുമായി എടുക്കുന്ന ഇമ്യൂണോഗ്ലോബുലിൻ പെട്ടെന്ന് പ്രതിരോധം പ്രദാനം ചെയ്യുന്നു. IDRV അഥവാ ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ ശരീരത്തിൽ പ്രതിരോധ ആന്റിബോഡികൾ ഉണ്ടാക്കുന്ന കാലയളവിൽ ഇമ്യൂണോഗ്ലോബുലിൻ സുരക്ഷ ഉറപ്പാക്കും. മൃഗങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ആളാണെങ്കിൽ പേവിഷബാധ പ്രതിരോധിക്കാൻ മുൻകൂട്ടി വാക്സിൻ എടുക്കാം. ഇതിനെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് വിളിക്കുന്നു. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്. Day 0, Day 7, Day 28. നിയന്ത്രണ മാർഗങ്ങൾ. മൃഗങ്ങളുടെ കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൃഗങ്ങൾ ഉറങ്ങുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവരെ ശല്യപ്പെടുത്താതിരിക്കുക. അടുത്തു വരികയാണെങ്കിൽ ഓടരുത്. മൃഗങ്ങളോട് സൗമ്യമായും സഹാനുഭൂതിയോടും പെരുമാറുന്നതിന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക. കടിയോ മാന്തോ കിട്ടിയാൽ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് നേരം കഴുകുക. മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് തുടങ്ങിയ പ്രയോഗങ്ങൾ മുറിവിൽ ഉപയോഗിക്കാതിരിക്കുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. 100% മരണനിരക്കുള്ള ഒരു രോഗമാണെങ്കിലും പൂർണ്ണമായി തടയാവുന്ന ഒന്നാണ് റേബീസ്. മനുഷ്യരിൽ രോഗം പകരുന്നത് പ്രധാനമായും തെരുവു നായകളുടെ കടിയിലൂടെയാണ്. അതിനാൽ തെരുവു നായകളുടെ എണ്ണം നിയന്ത്രിക്കുക. കൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുക. പരിസര ശുചിത്വം നിലനിർത്തുക. തെരുവു നായകൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രധാന ഉറവിടം വലിച്ചെറിയപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. തെരുവു നായകളുടെ കൂട്ടം കൂടുതലായാൽ കടികളുടെ എണ്ണം വർദ്ധിക്കും. റേബീസ് പകരാനുള്ള സാധ്യത കൂടും. ഇത് തടയാൻ നാം എന്തെല്ലാം ചെയ്യണം? മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക. മാലിന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയാതെ അവ തരം തിരിച്ചു വേണം സംസ്കരിക്കാനായിട്ട്. തെരുവു നായകളുടെ കൂട്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റെറിലൈസേഷൻ പ്രധാനമായൊരു ഘടകമാണ്. കൂടാതെ അവയ്ക്ക് റേബീസ് വാക്സിൻ നൽകുന്നതിൽ കൂടെ റേബീസിന്റെ തോത് തെരുവു നായകളിൽ കുറയ്ക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റേബീസ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. നായകളോ മറ്റേതെങ്കിലും മൃഗങ്ങളോ കടിച്ചാലും മുറിവ് സാരമുള്ളതല്ലെങ്കിൽ കൂടി നിസാരമായി കാണരുത്. നായ്ക്കൾ മനുഷ്യരുമായി വളരെ ഇണങ്ങി ജീവിക്കുമെങ്കിലും അവയെ ഭയപ്പെടുത്തുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്താൽ കടിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുക, കൂടിനുള്ളിൽ അടയ്ക്കപ്പെടുക, ഉറങ്ങുക, രോഗാവസ്ഥയിലാവുക, കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക എന്നീ സന്ദർഭങ്ങളിൽ ശല്യപ്പെടുത്തുന്നത് ആക്രമണ സ്വഭാവം കൂട്ടാനിടയാകും. ഇത്തരം സന്ദർഭങ്ങളിൽ മൃഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതാണെന്ന് നിർദ്ദേശം കുട്ടികൾക്ക് നൽകുക. മൃഗങ്ങൾക്ക് കുത്തിവെപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ നിന്നും കടിയോ മാന്തലോ ഏറ്റാൽ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണം. ചേർത്ത് പിടിച്ചു താലോലിക്കുമ്പോൾ മൃഗങ്ങളുടെ ഉമിനീര് കണ്ണിലോ ചുണ്ടുകളിലോ പറ്റിയാലോ മുറിവുകളിൽ നക്കിയാലോ രോഗബാധയുള്ള മൃഗത്തിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളർത്തു മൃഗങ്ങൾ തെരുവ് മൃഗങ്ങളുമായി ഇടപഴകുന്നത് ഒഴിവാക്കണം. വളർത്തു മൃഗങ്ങളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ രീതികൾ ശ്രദ്ധിക്കണം. തെരുവിൽ നിന്നുള്ള പട്ടി, പൂച്ച എന്നിവയെ വീട്ടിലേക്ക് എടുത്തു വളർത്തുന്നതിന് മുൻപ് അവയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. തെരുവു നായ്ക്കളിൽ നിന്ന് മാത്രമല്ല വളർത്തു മൃഗങ്ങളിൽ നിന്നും പേവിഷബാധയുണ്ടാകാമെന്നും 1 മാസം പ്രായമായ നായ്ക്കുട്ടികളിൽ നിന്നും വരെ പേവിഷബാധ ഉണ്ടായി മരണം സംഭവിക്കുമെന്ന അറിവ് പകർന്നു നൽകുക. മൃഗങ്ങളെ പരിപാലിച്ച ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകേണ്ടതാണെന്നും മാന്തലോ പോറലോ മുറിവോ ഉണ്ടായാൽ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ എടുക്കണമെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുത്തിവെപ്പ് എടുക്കുമ്പോൾ ലഭിക്കുന്ന രേഖകളോ വാക്സിനേഷൻ കാർഡോ സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്നുള്ള വിവരം ഓർമ്മപ്പെടുത്തുക. പേവിഷബാധയ്ക്കെതിരെ തൊലിപ്പുറത്ത് എടുക്കുന്ന കുത്തിവെപ്പ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ ആണ് പ്രധാനമായും നൽകുന്നത്. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എത്രയും വേഗം ആശുപത്രിയിലെത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കണം. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. കടിയേറ്റ ദിവസത്തിന് പുറമെ 3, 7, 28 ദിവസങ്ങളിലാണ് ഈ കുത്തിവെപ്പ് ആവർത്തിക്കേണ്ടത്. തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പ് എല്ലാ സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക്, ജനറൽ, ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സൗജന്യമായി ലഭ്യമാണ്. പട്ടി, പൂച്ച, പശു തുടങ്ങിയ വളർത്തു മൃഗങ്ങൾക്ക് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കേണ്ടതാണ്.
1: അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഒരു ഗാനം കൂടി. ഇത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിൽ ഫ്രാങ്കോയും നിഖിൽ മാത്യുവും പാടിയത്. രചന വയലാർ ശരിചന്ദ്രവർമ്മ, സംഗീതം ബിദ്യാസാഗർ.

പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി സന്ദേശം അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8281424305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281424305. അയക്കേണ്ട ഫോർമാറ്റ്: നിങ്ങളുടെ പേരും സ്ഥലവും ചിത്രത്തിന്റെ പേരും ആദ്യ വരിയും.

നമുക്ക് ഇനി ചുക്കാൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന ഒ എൻ വി, സംഗീതം എസ് പി വെങ്കടേഷ്. ഈ ഗാനത്തിനായി വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു നവാസ് കുമ്മിൽ മങ്കാട് നിന്നും.

ഇനി പൂജപ്പുരൻ നിന്ന് ശ്രീകുമാരി ഇഷ്ടപ്പെടുന്ന ഗാനം കഥ ഇതുവരെ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. രചന ഭോജൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
2: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
1: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
1: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
3: പ്രിയ ശ്രോതാക്കളെ, ഈണപ്പൂക്കൂട തുടരുകയാണ്. പരിപാടി 2 മണിവരെ മാത്രം. പ്രിയഗാനങ്ങൾ കേൾക്കാനായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കാം. 8281420305 എന്ന നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും പ്രിയഗാനത്തിന്റെ ആദ്യവരിയും ചിത്രവും ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത്. ഇനി കേൾപ്പിക്കുന്നത് മദനോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസും സബിത ചൗധരിയും പാടിയ ഗാനം. രചന ONV, സംഗീതം സലിൽ ചൌധരി. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് കൊല്ലം ആശ്രാമത്തു നിന്നും ബാബുരാജൻ.

ഇനി മലയങ്കീഴിൽ നിന്ന് നീതു ശ്രീകുമാർ സന്ദേശം അയച്ചിരിക്കുന്നു. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനം കേൾക്കാൻ. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ,
1: കുടുങ്ങി.
0: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: ഇനി കൊല്ലം ആറ്റൂർക്കോണത്ത് നിന്ന് ദേവേന്ദു സന്ദേശം അയച്ചിരിക്കുന്നു. വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം കേൾക്കാൻ. ചിത്രം ARM, രചന മനു മഞ്ജിത്, സംഗീതം ദിബു നയനാൻ തോമസ്.

0: മൻ കി ബാത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്.
0: കേൾക്കാം പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ,
1: അറിയാം അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്,
0: പങ്കുവയ്ക്കാം ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ,
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
2: നമുക്കിനി അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ, സംഗീതം ദേവരാജൻ. സന്ദേശം അയച്ചത് ജോസഫ് എം പി, മൂവാറ്റുപുഴ നിന്നും.

ഇനി കടൽക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ബിച്ചൊത്തരമല, സംഗീതം ഏറ്റവും. സന്ദേശം അയച്ചിരിക്കുന്നു ഉച്ചക്കട നിന്നും മഞ്ജു.

ഇനിയണപ്പ് കൂടെയിൽ ഒരു ഗാനം കൂടി. ഇത് അലിയാട് വെഞ്ഞാറമൂട് നിന്ന് അജിത് സന്ദേശം അയച്ചതാണ്. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഗാനം "നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി" എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

കാനഡയിലെ ഓണ്ടോറിയോയിൽ ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ക്വാഷ് താരം അനഹത് സിംഗ് ഫൈനലിൽ. സെമിയിൽ ഈജിപ്ത് താരം ബാർബ് സമേഹിനെയാണ് തോൽപ്പിച്ചത്. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകിട്ട് 5 മണിക്ക്.

0: ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡി. അതിന്റെ ബേസിസിലാണ് നമ്മുടെ റോഡ് നെറ്റ്വർക്കിനെ രൂപകൽപ്പന ചെയ്യുന്നതും ബൈപ്പാസിൽ എവിടെ വേണമെന്നും നമ്മുടെ അർബൻ ഗ്രോത്ത് വരുന്നതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റി പ്ലാനിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എല്ലാവരും ആധികാരികമായ ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്രഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസ് ആണ്. ഇതെല്ലാമാണ് നാറ്റ്പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനീഷ്യലി പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നാറ്റ്പാക്ക് കൈവച്ചിട്ടുണ്ട്. നാറ്റ്പാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷന് പല വിഭാഗങ്ങളുണ്ട്. എന്താ പറയുക, റെയിൽ വഴി, റോഡ് വഴി, അതുപോലെ ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും ഓരോ ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പഠിക്കാതെ ആ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആസ് എ ഹോൾ എല്ലാ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെയും ഒന്നിച്ചാണ് പഠിക്കുന്നത്. നാറ്റ്പാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാറ്റ്പാക്കിൽ മാത്രമുള്ള എല്ലാ ഈ മോഡ്സിനെ കുറിച്ചും പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അത് കേരളത്തിന് മാത്രമാണല്ലോ ഇത്രയും റിവേഴ്സും ഒക്കെ ഉള്ളത്. അതെ അതെ, അതിന്റെ പൊട്ടൻഷ്യൽസ്, അതിനെക്കുറിച്ചുള്ള പല സ്റ്റഡീസും നടത്തി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ഉള്ള പോളിസി ഡോക്യുമെന്റ്സ് ഗവൺമെന്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ നാറ്റ്പാക്ക് ചെയ്യുന്ന മേജർ ടാസ്കിൽ പെടുന്നു. എന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പാറമടകളൊക്കെ ഇല്ലാതാവുകയാണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യുന്ന, ഇക്കോണമി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പൊ അതിന് എന്താണ് ഓൾട്ടർനേറ്റ് മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ, അപ്പൊ അതിനെക്കുറിച്ചുള്ള റിസർച്ചും, അതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് അടുത്തിടെ ഒരു പേറ്റന്റ് കിട്ടി ഡ്രെയിനേജും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുള്ള കർബ് സ്റ്റോൺ ഡിസൈൻ, അങ്ങനെയുള്ള വിവിധ മേഖലകൾ. അതായത് ട്രാൻസ്പോർട്ട് ഇക്കണോമിക്സ് ഉണ്ട്, നമുക്ക് ട്രാൻസ്പോർട്ട് ഇക്കണോമിക്സിലെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സയന്റിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കീ വേർഡാണ് ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. അപ്പൊ പ്രകൃതിയെ വലുതായിട്ട് ചൂഷണം ചെയ്യാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലെ എല്ലാ ആസ്പെക്ട്സ്, അത് കൂടാതെ നമ്മൾ കാണുന്ന AI എങ്ങനെ ട്രാൻസ്പോർട്ടേഷനിൽ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് എല്ലാ റിസർച്ചും, ട്രാഫിക് എഞ്ചിനീയറിംഗ്, ജംഗ്ഷൻ ഡിസൈൻസ്, ഫ്ലൈ ഓവർ ഡിസൈൻസ്, ഇതെല്ലാം നാറ്റ്പാക്ക് ചെയ്യുന്ന ഏരിയാസ് ആണ്. കേരള ഗവൺമെന്റ് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ ഇത് സീക്കിയിട്ടുണ്ട്, നമ്മളത് കൊടുത്തിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഈ ദേശീയപാതയുടെ ഒക്കെ വികസനം നടക്കുന്നുണ്ട്, അങ്ങനെ നാറ്റ്പാക്കിന്റെയും കൂടെ ഒരു സഹകരണത്തോടെയാണോ ഇതിന്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്?
0: ദേശീയപാത മെയിൻലി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. പക്ഷെ അവിടെ പല സന്ദർഭങ്ങളിൽ നാറ്റ്പാക്കിന്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയും നാറ്റ്പാക്കിന്റെ അടുത്ത് ചില സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ അവർ ആവശ്യപ്പെടാറുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് NHA ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ സർവേ നടത്തുകയും അതിന്റെ കൺക്ലൂഷൻ ഞങ്ങൾ NHA ബേസിസിൽ റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമല്ല ഇപ്പൊ NH66 ഓപ്പൺ ചെയ്യുമ്പം എന്തൊക്കെ ആണ് നമ്മൾ മുൻകൂട്ടി കാണുന്ന, എന്താ പറയാ, ആക്സിഡന്റ് റിലേറ്റ് എന്തെങ്കിലുമൊക്കെ ചാൻസസ് ഉണ്ട്, ഏതൊക്കെ ലൊക്കേഷൻസ് ആണ് ബ്ലാക്ക് സ്പോട്സ് ആകാൻ ചാൻസ്, അതൊക്കെ ഞങ്ങൾ NHA ഞങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്.
1: ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലെ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നാറ്റ്പാക്കിനെ വേറിട്ട് നിർത്തുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. വേറിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റിസർച്ചും റിപ്പോർട്ട്സും പേപ്പേഴ്സിലും മാത്രം ഒതുങ്ങാതെ അത് എങ്ങനെ സമൂഹത്തിന് ഡയറക്റ്റ്ലി ഗുണം ചെയ്യുന്നു, അതാണ് നാറ്റ്പാക്കിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലെ റിസർച്ചസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മുടെ സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരു 100% റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പറയാൻ പറ്റില്ല. റിസർച്ചും റിസർച്ച് ഇൻറ്റു പ്രാക്ടീസ്, അതാണ് നാറ്റ്പാക്കിനെ വ്യത്യസ്തമായ ഒരു സ്ഥാപനമാക്കുന്നത്.
1: ഈ ഹൈവേ എഞ്ചിനീയറിംഗ്, അതുപോലെ ട്രാഫിക് എഞ്ചിനീയറിംഗ്, ഗതാഗത ആസൂത്രണം, അപ്പൊ ഈ ഒരു മേഖലയിലെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്?
0: നമ്മുടെ ഹിൽ ഹൈവേ, കോസ്റ്റൽ ഹൈവേ, ഇതിന്റെ എല്ലാം അലൈൻമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ മെട്രോ റെയിലിന്റെ ഇനീഷ്യൽ പഠനങ്ങൾ, ഇതിലെല്ലാം നാറ്റ്പാക്ക് ഇൻവോൾവ് ആയിരുന്നു. അതാണ് മേജർ ആയിട്ടുള്ളത്. പിന്നെ പണ്ട് നമ്മൾ ഗോൾഡൻ കോട്ടലായിട്ടുള്ള ഇനീഷ്യൽ ചില സ്ട്രെച്ചസിലൊക്കെ നാറ്റ്പാക്കിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു.
1: നാറ്റ്പാക്കിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ കുറിച്ച് വിശദീകരിക്കാമോ?
0: നാറ്റ്പാക്കിന്റെ നേട്ടങ്ങളിൽ നമ്മൾ റോഡ് സേഫ്റ്റി അവയർനെസ്, അത് നാറ്റ്പാക്കിന്റെ ഒരു വലിയൊരു ഏരിയ ആണ്. അത് നമ്മൾ എഞ്ചിനീയേഴ്സിനും അതുപോലെ സയന്റിസ്റ്റുകൾക്കും അക്കാഡമീഷ്യൻസ് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്. സ്കൂൾസിൽ തന്നെ ഒരു 100 സ്കൂളുകളിൽ 40-45 സ്റ്റുഡൻസ് വരെ ഉള്ള ഓരോ ഗ്രൂപ്പുകളാക്കി റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു ഇമ്പാക്ട്, ബിക്കോസ് ക്യാച്ച് ദം യങ്, അതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ സ്റ്റുഡൻസിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. പിന്നെ ഇപ്പം അടുത്തിടെ കേരള ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനമുണ്ട്, ഫേറ്റൽ ആക്സിഡൻറ്റ്സ്, 2 പേരിൽ കൂടുതൽ മരണമടഞ്ഞ പോയിന്റ്സിൽ ഒരു ജോയിന്റ് ഇൻവെസ്റ്റിഗേഷൻ ജോയിന്റ് ആ ടീമിൽ നെറ്റ്പാക് സയന്റിസ്റ്റുകൾ മേജർ ഒരു ടീം മെമ്പറാണ്. അപ്പോൾ അവരുടെ സജഷൻസ് അതിന്റെ ബേസിസിൽ ഞങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട് ഗവൺമെന്റിലോട്ട്. അപ്പം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാം, പിന്നെ ഫർദർ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ ബ്ലാക്ക് സ്പോട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്.

0: ബ്ലാക്ക് സ്പോട്സിൽ ഒരു 75 ബ്ലാക്ക് സ്പോട്സിൽ എന്തൊക്കെ പിന്നെ റെമഡിയൽ മെഷേഴ്സ്, അത് എഞ്ചിനീയറിംഗ് മെഷേഴ്സ് എന്തൊക്കെ എടുക്കണം, വിശദമായ റിപ്പോർട്ടും നാറ്റ്പാക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 50 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഒരു 15 സംസ്ഥാനങ്ങളിൽ ഒരു 100-ൽ പരം ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പ്രോജക്ട്സ് നാറ്റ്പാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റ്, നേപ്പാളിലെ ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. നാറ്റ്പാക്കിന്റെ കുറിച്ച് ഓർക്കുമ്പം ഓൾ ഓവർ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിൽ വരുന്നത് 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, അത് നാറ്റ്പാക്ക് ആണ് ചെയ്തത്. അതൊരു നമ്മുടെ ഒരു സുപ്രധാനമായ ഒരു നേട്ടമാണ്. അതുകൂടാതെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഗ്രാമീണ റോഡുകൾ, അവരുടെ മാസ്റ്റർ പ്ലാൻ നാറ്റ്പാക്ക് തയ്യാറാക്കി. അത് പിൽക്കാലത്ത് ഇന്ത്യക്ക് മൊത്തമാകെ ഒരു റോൾ മോഡൽ ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ട് പോളിസീസ് ഡെവലപ്പ് ചെയ്യുക, റോഡ് സേഫ്റ്റി ആക്ഷൻ പ്ലാൻ, അതിന്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നാറ്റ്പാക്ക് ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഫെയർ പോളിസി, അതിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂസ് ആയിട്ട് നാറ്റ്പാക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യ തന്നെ പല സിറ്റീസില്, നാഗാലാൻഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ജമ്മു എന്നീ സംസ്ഥാനങ്ങളിലെ മേജർ സിറ്റീസിൽ കോംപ്രിഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററിലെ അലഹബാദ്, ദോരിഗഡ് ആ സ്ട്രെച്ചിൽ സുപ്രധാന പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ നാഷണൽ വാട്ടർവേ നമ്പർ 3, അത് ഡിക്ലെയർ ചെയ്ത് തന്നെ നാറ്റ്പാക്കിന്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് എടുത്തു പറയത്തക്കണം ഉള്ളൊരു നേട്ടമാണ്.
1: ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടാതെ മറ്റെന്തെല്ലാം പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ സംഭാവനകളാണ് നാറ്റ്പാക്ക് സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: സംസ്ഥാനത്ത് ഏത് മേജർ ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പ്രോജക്റ്റ് വന്നാലും നാറ്റ്പാക്കിന്റെ ഒരു അഭിപ്രായം ചോദിക്കാറുണ്ട്. അതനുസരിച്ച് നാറ്റ്പാക്ക് സ്റ്റഡി ചെയ്ത് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ ബേസിസിൽ ഗവൺമെന്റിന് ഉചിതമായ തീരുമാനം എടുക്കാൻ കഴിയാറുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ സേഫ് കോറിഡോർ, അത് നാറ്റ്പാക്കിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്ട്, കഴക്കൂട്ടം തൊട്ട് അടൂര് വരെയുള്ള സ്ട്രെച്ച്, അതിനൊരു സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നാറ്റ്പാക്ക് ആണ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്.
1: എന്താണ് ഈ സേഫ് കോറിഡോർ?
0: സേഫ് കോറിഡോർ എന്ന് പറഞ്ഞാല് നേരത്തെ ആളെക്കൊല്ലി റോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ സ്ട്രെച്ചിന്. അപ്പൊ അതില് നമ്മുടെ നാട്ടിലറിയാം, നമുക്ക് ഈ ലാൻഡ് അക്വിസിഷൻ പൊതുവെ വലിയ ബുദ്ധിമുട്ടാണ്. കുറെ കർവ്സ് ഉള്ള ഒരു സ്ട്രെച്ചാണ്.
1: NH ആണോ MC റോഡാണോ?
0: MC റോഡ്. അപ്പൊ അതില് ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ചെയ്തെന്ന് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസിൽ കോഡൽ പ്രൊവിഷൻസ് അനുസരിച്ച് സൈൻസും മാർക്കിങ്സും സ്ട്രീറ്റ് ലൈറ്റിങ്ങും അതുപോലെ ഈ സേഫ്റ്റി ഫീച്ചേഴ്സ്, നമ്മുടെ ക്രാഷ് ബാരിയേഴ്സ്, ഇത് ത്രൂ ഔട്ട് ആ 80 കിലോമീറ്റർ വരുന്ന ആ സ്ട്രെച്ചിൽ മൊത്തം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ എന്റയർ സ്റ്റേറ്റിന് റോൾ മോഡലായിട്ട് നിൽക്കേണ്ട ഒരു കോറിഡോർ ആണ്. അപ്പൊ അതിന്റെ ഫുൾ ഡിസൈനും നാറ്റ്പാക്ക് ആണ് ചെയ്തത്. നാറ്റ്പാക്കിന്റെ എടുത്തു പറയത്തക്ക ഒരു പ്രോജക്റ്റ് ആണ്.
1: രാജ്യത്തെ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങളും അതുവഴിയുള്ള മരണങ്ങളും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണെന്ന് തോന്നുന്നു.
0: അതെ അതെ.
1: അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു സംഭവത്തിൽ നിന്ന് നമ്മുടെ ഒരു പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നാറ്റ്പാക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ഈ റോഡ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏജൻസി വിചാരിച്ചാലോ ഒന്നും തീരുന്ന ഒരു കാര്യമല്ല, ഒരു മൾട്ടി ഡിസിപ്ലിനറി കാര്യമാണ്. എന്ന് പറയാൻ അവിടെ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, എൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്, എമർജൻസി കെയർ വരുന്നുണ്ട്.
1: ഈ വാഹനങ്ങളുടെ ഒരു ആധിക്യമാണോ ഇതിന് പ്രധാന കാരണം? അത് നമ്മുടെ റോഡുകളുടെ അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഒക്കെ ഒരു പോരായ്മയാണോ? അങ്ങനെയാണ്,
0: എല്ലാത്തിനും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങൾ ഒത്തിരി കൂടുമ്പം സ്പീഡ് കുറയും. അപ്പൊ ആക്സിഡന്റ് ഉണ്ടായാൽ അതിന്റെ ഇന്റൻസിറ്റി, അത് ഒരു ഡെത്തിലോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ സ്പീഡ് കൂടുന്നതനുസരിച്ച് പ്രോബബിലിറ്റി ടു ഡെത്ത് എന്ന റേസ്റ്റ് 4 ആണ്. വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് കൺജഷൻ കൂടുന്നു എന്ന് പറയാം. ആക്സിഡൻസ് ചിലപ്പം ഫെയ്റ്റിൽ ആകേണ്ട, ചിലപ്പോൾ അതൊരു മേജർ ഇഞ്ചുറിയിലോ എല്ലാം നിൽക്കും. പക്ഷെ ഇതിൽ ഒരു ആൾക്കാരുടെ ഒരു അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഫോഴ്സ്മെന്റ് അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയൊരു പേടിയുടെ ഒരു എലിമെന്റ് വേണ്ടി വരും. ഇപ്പം നമ്മൾ സേഫ് കോറിഡോറിനകത്ത് തന്നെ ഞങ്ങളൊരു സ്റ്റഡി നടത്തിയപ്പം അതിൽ മാർക്കിങ്സ്, പലർക്കും മാർക്കിങ്സ് എന്താണെന്ന്, ഈവൻ എഡ്യൂക്കേഷൻ ലെവലും കൂടെ വെച്ചിട്ട് ഞങ്ങൾ ക്വസ്റ്റിനയർ സർവേ നടത്തിയപ്പോൾ നമുക്കങ്ങനെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് പോലും പല മാർക്കിങ്സിനെ കുറിച്ച് അവർക്ക് അറിയില്ല. പിന്നെ എൻഫോഴ്സ്മെന്റ് ചിലവർക്ക് അറിയാമെങ്കിലും അവരങ്ങനെ അത് ഫോളോ ചെയ്യുന്നില്ല. അതിപ്പോ എൻഫോഴ്സ്മെന്റിന്റെ ഒരു കുറവാണ്. പിന്നെ അതുപോലെ ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാല് ആ ഗോൾഡൻ അവറിൽ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കുക. ആക്സിഡന്റ് ഉണ്ടായ വ്യക്തികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇനീഷ്യലായിട്ട്, അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആക്സിഡന്റ് ഡാമേജിനേക്കാളും ആ സ്പൈനൽ കോർഡിന് ഇഞ്ചുറി വരാം. അപ്പോൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ അത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ നമുക്ക് ഈ ഡ്യൂ ടു റോഡ് ആക്സിഡൻസ് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലെ നാറ്റ്പാക്ക് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് മെഷേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സേഫ് കോറിഡോർ

0: ഞാൻ പറഞ്ഞ പോലെ മാതിരി. അതുകൂടാതെ തന്നെ എഡ്യൂക്കേഷൻ, അത് പിന്നെ സ്കൂൾ സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങൾക്ക്, ഇവർക്കെല്ലാം ഈ പിന്നെ അതിൽ ബുക്ക്ലെറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ 50th year ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി മോബി എന്ന് പറഞ്ഞിട്ട് ഒരു മസ്കോട്ട്, അതിന്റെ ബേസിസിൽ ഒരു കോമിക്സ് ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്. കുട്ടികൾക്ക് വായിക്കാൻ വലിയ താല്പര്യമായിരിക്കും. അതുവഴി ഈ റോഡ് സേഫ്റ്റി സന്ദേശങ്ങൾ എത്തിക്കാനൊരു ശ്രമവും ഇത്തവണ നമ്മൾ പുതുതായിട്ടൊന്നും നടത്തുന്നുണ്ട്.
1: ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് പ്രധാന പരിപാടികൾ?
0: ഈ ജൂലൈ 14 ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ ശ്രീ PK ബഷീർ സാറാണ് നമ്മുടെ ഗോൾഡൻ ജൂബിലി കർട്ടൻ റേസ് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഈ ഒരു 1 year ചെയ്യുന്ന ആക്ടിവിറ്റി കലണ്ടറും പ്രകാശനം ചെയ്തു. ആ ഗോൾഡൻ ജൂബിലി കർട്ടൻ റേസിലാണ് ഞങ്ങൾ ഒരു പാനൽ ഡിസ്കഷൻ, അത് കേരള ഓൺ ദ മൂവ് ഷേപ്പിംഗ് ഫ്യൂച്ചർ മൊബിലിറ്റി ഫോർ 2047, അതിൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനേഴ്സും അക്കാഡമീഷ്യൻസും റിസർച്ചേഴ്സും എല്ലാവരും ചേർന്ന ഒരു പാനലായിരുന്നു. അപ്പോൾ അവർ 2047 കേരളത്തിന്റെ ഗതാഗതം എങ്ങനെ ആയിരിക്കണമെന്നും എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകളെന്നും ഏതൊക്കെ ആസ്പെക്ട്സ് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നും നമ്മുടെ ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് എങ്ങനെ ആയിരിക്കണമെന്നും നേരത്തെ പറഞ്ഞ പോരായ്മകളും അങ്ങനെയുള്ളതിനെ കുറിച്ച് നല്ലൊരു ചർച്ച നടന്നു. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിൽ സമർപ്പിക്കുന്നതാണ്. അതുകൂടാതെ ഞങ്ങളുടെ ഗോൾഡൻ ജൂബിലിയുടെ ഏറ്റവും ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസംബറിൽ കണ്ടക്ട് ചെയ്യുന്ന ട്രാൻസ്ഫോം, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്പോർട്ട് ഫോർ സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ആ ഇന്റർനാഷണൽ കോൺഫറൻസിൽ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പുറത്തുള്ള രാജ്യത്തു നിന്ന് വരെ ട്രാൻസ്പോർട്ട് പ്ലാനേഴ്സിന് എക്സ്പേർട്സിനെ ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ച് മാത്രമല്ല, ഇൻഡസ്ട്രീസ് എന്നുള്ളവർക്ക് പോലും അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസിനുള്ള വേദി ഒരുക്കുന്നുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റി അവയർനെസ് മന്തിൽ വിവിധ തരം പരിപാടികൾ സ്കൂൾ സ്റ്റുഡൻസിനെയും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ സ്റ്റുഡൻസിനെയൊക്കെ ചേർത്തിട്ട് അതിന് വിപുലമായ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്.
1: സുവർണ ജൂബിലി വർഷത്തിലെ നാറ്റ്പാക്കിന്റെ വിവിധ ശാസ്ത്ര വിഭാഗങ്ങൾ സമൂഹത്തിനായി എന്തെല്ലാം പ്രത്യേക പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്?
0: ഞങ്ങൾക്ക് 4 major divisions ആണുള്ളത്. ഹൈവേ എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്, ട്രാഫിക് എഞ്ചിനീയറിംഗ് സേഫ്റ്റി ഡിവിഷനുണ്ട്, GIS ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിവിഷനുണ്ട്, പിന്നെ പേയ്മെന്റ് എഞ്ചിനീയറിംഗ് ഡിവിഷനുണ്ട്. അപ്പോൾ ഇതിൽ റോഡ് എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് പേയ്മെന്റ് ഡിസൈൻ തുടങ്ങിയ മേഖലകളിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനായി വിവിധ തരം ടെക്നിക്കൽ വർക്ക്ഷോപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ യുവതലമുറയിൽ ഈ എമർജിംഗ് ടെക്നോളജി, അതിന് താല്പര്യം വളർത്തുവാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ ഇടയിൽ നമ്മളൊരു മോഡൽ എക്സ്പോ അത് നടത്തുവാനും സംഘടിപ്പിക്കാനും ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡ് സേഫ്റ്റി മന്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ, മത്സരങ്ങൾ, പരിശീലനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ സ്റ്റുഡൻസിന് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ, മൈ ഡ്രീം കേരള റോഡ്സ് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ചെറുപ്പം മുതലേ ഈ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം വളർത്താൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞാൽ മോബി എന്നൊരു ഒഫീഷ്യൽ മസ്കോട്ട്, പിന്നെ റോഡ് സുരക്ഷാ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കോമിക് ബുക്ക് അതും പുറത്തിറക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് സുരക്ഷയും സുസ്ഥിര ഗതാഗതവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നമ്മൾ FM റേഡിയോ അവയർനെസ് പ്രോഗ്രാംസും ഈ വർഷം മുഴുവൻ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ വേൾഡ് പെഡസ്ട്രിയൻ ഡേ, അതിന്റെ ഭാഗമായിട്ട് വാക്കബിൾ കേരള ഇനീഷ്യേറ്റീവ് നടപ്പിലാക്കി നടപ്പാതകളുടെ ശാസ്ത്രീയ വിലയിരുത്തൽ, പൊതുജന അഭിപ്രായ സർവേ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ സർക്കാർ വകുപ്പുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അക്കാഡമിക് വിദഗ്ധർ, വ്യവസായ മേഖല എന്നിവയെ ഒരുമിപ്പിച്ചുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനും പോളിസി റൌണ്ട് ടേബിൾ ഡിസ്കഷൻസും സംഘടിപ്പിക്കുന്നുണ്ട്. പല ടൈപ്പ് ട്രെയിനിങ് സെഷൻസ് ഇപ്പോൾ GIS ട്രെയിനിങ് സെഷൻ അതിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേൾഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ഡേ, ക്ലൈമറ്റ് റിസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ഇങ്ങനെ വിവിധ തരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു.
1: മാഡം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നാറ്റ്പാക്കിനുള്ളത് ഗതാഗത വികസനവുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഗതാഗത സംവിധാനമാണ് ഇൻലാൻഡ് വാട്ടർവേസ്, മാഡം തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഇപ്പൊ തന്നെ കൊച്ചി വാട്ടർ മെട്രോ അത് വളരെ സക്സസ്ഫുൾ ആയി, ഇപ്പോഴും ബ്രേക്ക് ഈവനിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബാക്കിയുള്ള നെറ്റ്വർക്ക്സും കൂടെ വൈഡൻ ചെയ്തിട്ട് ആ ഒരു ഇൻലാൻഡ് വാട്ടർ നെറ്റ്വർക്ക് കുറെ കൂടെ ഫലപ്രദമാക്കാനുള്ള സ്റ്റഡീസ് നമ്മൾ നടത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, കൊച്ചി വാട്ടർ മെട്രോയിൽ തന്നെ ഇപ്പോഴത്തെ യൂസേഴ്സിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് അതിനി കുറെ കൂടെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അതിന്റെ ഫെയർ സ്ട്രക്ചർ, ഇതിനെ കുറിച്ചെല്ലാം നാറ്റ്പാക്ക് പഠിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമുക്ക് ഫ്രൈഡ് മൂവ്മെന്റ് മാക്സിമം ഈ വാട്ടർ ട്രാൻസ്പോർട്ടിൽ കൊണ്ടുപോയാൽ റോഡിലെ സേഫ്റ്റി അത് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ഈ കൺജഷൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഇങ്ങനെ ഹെവി ലോഡ് വെഹിക്കിൾസിന്റെ റോഡിൽ കൂടെ ഒഴിവാക്കാൻ കഴിയും. അത് നമ്മുടെ മാക്സിമം ട്യൂഷനും ചെയ്യേണ്ട ഒരു മേഖലയാണ് നാറ്റ്പാക്കിൽ. ഞങ്ങൾക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിവിഷൻ തന്നെ

0: ഇതിനു വേണ്ടി ആ സയന്റിസ്റ്റുകൾ ഇതിൽ ഫർദർ സ്റ്റഡീസ് റിസർച്ചും ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഊന്നൽ കൊടുത്ത് പറയേണ്ടത്, ഇത് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, സ്റ്റാൻഡലോൺ ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് നല്ലൊരു വാട്ടർ നെറ്റ്വർക്ക് ഇൻലൈൻ വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ടാക്കിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഇപ്പൊ ഓഫീസിലെ അല്ലെങ്കിൽ എവിടെയാണ് എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ വരെ ഉള്ള യാത്ര സുഗമമാക്കണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, അതുപോലെ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റെയിൽ വഴി മാത്രമായിട്ട് നമുക്കിപ്പോൾ എത്താൻ പറ്റില്ല, റോഡ് വഴി മാത്രം. അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള ആ ഇന്റർചേഞ്ച്, മോഡൽ ഇന്റർചേഞ്ച്, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കേരളത്തിൽ. അതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പൊ അത് മോഡൽ ഇന്റർചേഞ്ച് നല്ല രീതിയിൽ വന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടത്തില്ല. അപ്പൊ നാറ്റ്പാക്കിന്റെ ഒരു മേജർ ഒരു ഫോക്കൽ ഏരിയയെ ഈ മോഡൽ ഇന്റർചേഞ്ച് എങ്ങനെ എഫിഷ്യന്റ് ആക്കാൻ പറ്റും എന്നാണ്. എന്നാൽ മാത്രമേ ഈ എല്ലാ മോഡ്സിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് അത് സംസ്ഥാനത്തിന് ഗുണകരമാക്കാൻ പറ്റുകയുള്ളൂ.
1: കേരളത്തെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ ദേശീയ ജലപാത, അതിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടല്ലോ. അപ്പൊ അത് എത്രത്തോളം ഈ മാഡം പറഞ്ഞ ആ ഒരു ഇന്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും?
0: ഞാൻ പറഞ്ഞ പോലെ നാഷണൽ വാട്ടർവേ കംപ്ലീറ്റ്ലി ഓപ്പറേഷൻ ആകുമ്പം ഈ പറയുന്ന പോലെ ഇപ്പം അവിടെ ബോട്ട് ജെട്ടിയിൽ എത്തണമെങ്കിൽ നമുക്ക് അവിടെ വരെ എത്തണമെങ്കിൽ റോഡ് വഴിയല്ലേ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ സംവിധാനം സുഗമമാക്കണം. പിന്നെ ഉൾപ്രദേശത്തിലുള്ളവർക്ക് ബസ് സ്റ്റോപ്പിലെത്താൻ ഫസ്റ്റ് ആൻഡ് പിന്നെ തിരിച്ചു വരുമ്പോൾ ഇപ്പം റെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് വഴിയോ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീട്ടിലെത്താം. അപ്പൊ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഇതിനുള്ള എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പോരായ്മകളുള്ള നമ്മുടെ റിസർച്ച് ആംഗിൾ നിങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മുറയ്ക്ക് കംപ്ലീറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെ സ്ട്രെങ്തൻഡ് ആവുകയും ചെയ്യും.
1: ഓക്കെ, ഈ ഒരു സുവർണ ജൂബിലി വർഷത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്കാണല്ലോ നാറ്റ്പാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വർഷത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: പൊതുവായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർനാഷണൽ കോൺഫറൻസിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ട്രാൻസ്പോർട്ടേഷന്റെ എല്ലാ മേഖലകളെയും കവർ ചെയ്തുകൊണ്ടുള്ള ടീംസ് സെഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കീനോട്ട് സ്പീക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ കീനോട്ട് ലെക്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഇത് മാത്രമല്ല അതിൽ വേറെ അട്രാക്ഷൻ, അതിലൊരു കുറച്ചുകൂടി വിപുലമായ ഒരു പാനൽ ഡിസ്കഷൻ കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് സിനാരിയോ, ഫ്യൂച്ചർ ട്രാൻസ്പോർട്ട് മൊബിലിറ്റി അത് എങ്ങനെ ആയിരിക്കണമെന്നും ഇൻഫ്രാസ്ട്രക്ചർ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം അതിനെക്കുറിച്ച് ഒരു കുറെ കൂടെ ഒരു ലാർജർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലിൽ കുറെ കൂടി എക്സ്പോഷർ ഉള്ള പാനലിസ്റ്റുകൾ ഉൾപ്പെടുത്തിയുള്ള ചർച്ചകളും ഞങ്ങൾ ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ ബെസ്റ്റ് പേപ്പർ അവാർഡുകളുണ്ട്, അതുപോലെ വിവിധ തരം IIT നമ്മുടെ എല്ലാ വർക്കുകളിലും നമുക്ക് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് IITs NITs ഇവരുമായിട്ട് നമുക്ക് MOU ഉണ്ട്. അവരോട് ചേർന്ന് പല പ്രോജക്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അവരും കൂടെ നമ്മുടെ ഈ ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സും നമ്മുടെ നോളജ് പാർട്ട്നേഴ്സാണ്. പിന്നെ അതുപോലെ ഈ ട്രാൻസ്പോർട്ട് സെക്ടറിലുള്ള മേജർ ഇൻഡസ്ട്രീസ് അവരെ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് നമ്മൾ ഇതിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു വലിയ ഇവന്റ് ആണ്. നാറ്റ്പാക്ക് ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോൺഫറൻസും 50th വർഷവും ഇതും രണ്ടും കൂടെ ചേർന്നായോണ്ട് നല്ല രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് കേരളത്തിന്റെ ഈ മേഖലയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെയൊക്കെയാണ് നമുക്കിനി ഉണർവ് വരേണ്ടത്, എന്തായാലും നമ്മുടെ പോരായ്മകൾ അതിനെങ്ങനെ സയന്റിഫിക്കലി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും, എല്ലാം കൂടെ ജനത്തിന് എങ്ങനെ പ്രയോജനപ്രദമാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഇതിൽ നിന്ന് ഉണ്ടാകും.
1: പ്രധാനപ്പെട്ട ഈ ഒരു സുവർണ ജൂബിലി ആഘോഷ വേളയിൽ നമുക്കറിയാം ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു കാര്യം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പ്രധാനമായിട്ടും ഈ റോഡ് സുരക്ഷയുടെയൊക്കെ കാര്യം പറയുമ്പോൾ അത് ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റും അവരുടെ ഒരു അവയർനെസ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് ജനങ്ങളോട് പറയാനുള്ളത്?
0: എനിക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ റോഡ് സേഫ്റ്റിയെ കുറിച്ച് തന്നെയാണ്. ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ എന്ത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നാലും റോഡ് ആക്സിഡൻസ് കൂടുന്നതനുസരിച്ച് ഇന്ത്യയുടെ GDP 3% തന്നെ നമ്മൾ ഈ റോഡ് ആക്സിഡൻസ് കാരണം ഉണ്ടാകുന്ന ആ നഷ്ടപരിഹാരം കൊടുത്ത് പോവുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ആ റോഡ് സേഫ്റ്റിയെ കുറിച്ചുള്ള ആ ഒരു അവയർനെസ് അത് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻഫോഴ്സ്മെന്റ് ഇതെല്ലാം ഇതിന്റെ ഭാഗമാണെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഈ റോഡ് സുരക്ഷ പോകണം. അതിനുള്ള മെസ്സേജസ് നാറ്റ്പാക്ക് മാക്സിമം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ കുറെ കൂടെ ഊർജ്ജസ്വലമാക്കും ഈ 50th വർഷത്തിന്റെ ഭാഗമായിട്ട്. പൊതുജനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്കറിയാം ഒരു കുട്ടി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഒരു കുട്ടിയെ ഒരു റോഡ് ആക്സിഡന്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പൊ അതിന് എവിടെയൊക്കെയാണ് പിഴവ് സംഭവിച്ചത്? എഡ്യൂക്കേഷന്റെ കുറവാണോ, ഇവരുടെ അവയർനെസിന്റെ കുറവാണോ, അതോ വല്ല എഞ്ചിനീയറിംഗ് മെഷറിന്റെ പ്രശ്നമാണോ? ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കലി എന്താണ് റീസൺ? സ്പീഡാണോ അതിന്റെ കൾപ്രിറ്റ്, അതോ പിന്നെ ലൈറ്റിംഗ് പ്രോപ്പർ അല്ലാഞ്ഞിട്ടാണോ, കർവ് ഡിസൈനിന്റെ പ്രശ്നമാണോ? ഇതാണ് നാറ്റ്പാക്ക് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം. പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ അതിൽ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത്

0: സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സൊസൈറ്റിയിലെ ഓരോ കുടുംബത്തിൽ നിന്നും ഈ ഒരു മെസ്സേജ് വരണം.
1: കേരളത്തിന്റെ ഗതാഗത വികസനത്തിന് സ്തുത്യർഹമായ സംഭാവന നൽകിയ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന നാറ്റ്പാക്കിന് വരും വർഷങ്ങളിലും വളരെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
0: നമസ്കാരം.
2: നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നാറ്റ്പാക്കിന്റെ ഡയറക്ടർ ഡോക്ടർ ആശാലത ആറുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
2: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ,
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

ചിനൈപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തമൻ പാടിയ ഗാനം, ചിത്രം ഇദയം മുരളി.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: ഇനി കേൾപ്പിക്കുന്നത് യുവൻ ശങ്കർ രാജോ പാടിയ ഗാനം, ചിത്രം സണ്ടക്കുഴി 2.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: സമയം 3 മണി കഴിഞ്ഞ 30 മിനിറ്റ്. കേൾക്കുന്നു തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

0: പല്ലിന്റെ ഉപരിതലത്തിൽ, പല്ലിന്റെ ഉപരിതലം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് അല്ല, അതിൽ കുണ്ടും കുഴികളും നിറഞ്ഞതാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഈ ആഹാരപദാർത്ഥങ്ങൾ ബാക്ടീരിയയുമായിട്ട് റിയാക്ട് ചെയ്തുണ്ടാകുന്ന ആസിഡാണ് ഈ പല്ലിന്റെ ഒരു ദ്രവീകരണം സംഭവിപ്പിച്ച് പല്ലിൽ പോളുണ്ടാക്കുന്നത്. അപ്പോൾ ആഹാരം പദാർത്ഥങ്ങൾ ശരിക്ക് കഴിച്ചിട്ട് ശരിയായ രീതിയിൽ ബാ കഴുകാതിരിക്കുക, അല്ലെങ്കിൽ പല്ല് വൃത്തിയായി സൂക്ഷിക്കാതിരിക്കുക, ഇങ്ങനെയുള്ളവരിലൊക്കെ പോട് വരുന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന, പല്ലിൻ്റെ ഇടയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ രീതിയിലുള്ള ആധുനിക ആഹാര പദാർത്ഥങ്ങൾ, ആഹാര ഭക്ഷണ ശീലങ്ങൾ, ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്സ് കഴിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുന്ന, അതൊക്കെ പല്ലിന് ദോഷകരമായി ബാധിക്കും.
1: സർ, ഈ പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ തുടക്കത്തിൽ പല്ലി ദ്രവീകരണം വരുന്നത് നമുക്ക് ഒരു നോക്കിയാൽ, അല്ലെങ്കിൽ കണ്ണാടി തുറന്ന്, കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് വാ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുന്നില്ല. അതൊരു ദന്ത ഡോക്ടർക്ക് മാത്രമേ തുടക്കത്തിലുണ്ടാകുന്ന ഈ പോടിൻ്റെ, അതായത് ഈ പോടിൻ്റെ ആരഭം കണ്ടെത്താൻ ഒരു ദന്ത ഡോക്ടർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും അതൊരു പ്രോബ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് കുറുത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, നമ്മൾ കുത്തി നോക്കുമ്പോൾ മാത്രമേ ഈ തുടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ രണ്ട് പല്ലിൻ്റെ ഇടയിലാണ് പോട് വരുന്നതെങ്കിൽ പലപ്പോഴും ഇങ്ങനെ നോക്കിയാൽ പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അവിടെ രണ്ട് പല്ലിൻ്റെ ഇടയിൽ ചേർന്നിരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് സംശയം തോന്നുന്ന പക്ഷം ചിലപ്പോൾ ഒരു എക്സ്റേ വരെ നമുക്ക് എടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ തുടക്കത്തിൽ നമുക്കത് സ്വയം കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ദോഷം എന്ന് പറയുന്നത്.
1: സർ, ഈ പല്ലുവേദനയ്ക്ക് പരിഹാരം എന്ന് പറയുന്നത് ആ പല്ല് എടുത്തു മാറ്റുന്നത് തന്നെയാണോ?
0: ഈ പല്ലുകൾ വായിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പൊതുവായ ഒരു ആരോഗ്യത്തിന് കൂടെ വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പല്ല് എടുത്ത് കളയുകയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് പല്ലെടുത്ത് കളയുകയാണെങ്കിൽ ആഹാരം നേരെ ചവച്ചരിക്കുന്നതിന് നമുക്ക് തടസ്സം നേരിടുന്നു. അങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം, പ്രത്യേകിച്ചും കുട്ടികളിൽ ആഹാരം ശരിക്ക് ചവച്ചരച്ച് കഴിക്കാത്തത് കൊണ്ട് അത് കുട്ടികളുടെ വളർച്ചയെ വരെ പ്രതികൂലമായി ബാധിക്കാം. അതോടൊപ്പം അത് മാത്രമല്ല, നമ്മൾ പല്ലുകൾ ശരിയായ രീതിയിൽ പല്ലുകളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള, അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ബ്രെഡ്, കേക്ക്, അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കും. പിന്നെ പല്ലിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ മറ്റ് മറ്റ് ആരോഗ്യം, പൊതുവായ ആരോഗ്യമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് പലർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടും പല്ല് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
1: സാർ, നമ്മുടെ വായുടെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിന് ഇത് കാരണം ഉണ്ടാകാം. കാരണം പല്ലിൽ പോരുണ്ടാക്കുന്ന ഒരു പ്രധാന ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറയും. അപ്പോൾ ഈ ബാക്ടീരിയ തന്നെയാണ് വായിൽ ഉള്ള രക്തത്തിലൂടെ, അല്ലെങ്കിൽ രക്തക്കുഴലിലൂടെ ഹൃദയത്തിലെത്തുകയും ഹൃദയ ധമനികളിൽ അത് അടിഞ്ഞുകൂടി അടിഞ്ഞങ്ങനെ ഉണ്ടാകുന്ന പ്ലാക്ക് ക്രമേണ ഹൃദ്രോഗത്തിന് വരെ വഴിതെളിക്കുന്നു. അപ്പോൾ പല്ലിൻ്റെ ആരോഗ്യവും ഹൃദയത്തിൻ്റെ ആരോഗ്യവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പല്ല് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ മോണപ്പഴുപ്പ്, ഗർഭിണികളിലുണ്ടാകുന്ന മോണപ്പഴുപ്പ്, മോണപ്പഴുപ്പ് എല്ലാവരിലും ദോഷകരമാണ്. പക്ഷേ ഗർഭിണികളിലുണ്ടാകുകയാണെങ്കിൽ അത് കുട്ടിയുടെ ആരോഗ്യത്തെ വരെ പ്രതികൂലമായി ബാധിക്കും. നവജാത ശിശുവിന് ഭാരക്കുറവുണ്ടാകാനും അത് കാരണം അത് ആ കുഞ്ഞ് വളരെ വേഗത്തിൽ പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് കീഴ്പ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അമ്മയുടെ വായിലുണ്ടാകുന്ന മോണപ്പഴുപ്പ്, അപ്പോൾ അമ്മയുടെ വായുടെ ആരോഗ്യവും കുട്ടിയുടെ ആരോഗ്യവുമായിട്ടുള്ള തന്നെ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ ബാക്ടീരിയ അടിഞ്ഞുകൂടുന്നതിന് ഇത്തരത്തിൽ വായു ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തത് വളരെ ഒരു പ്രധാന കാരണമാണ്. മോണപ്പഴുപ്പ് പ്രമേഹവുമായിട്ട് തന്നെ ബന്ധമുണ്ട്. ഇപ്പോൾ പ്രമേഹ രോഗികളും മോണപ്പഴുപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നു സ്വാഭാവികമായിട്ടും. അതുമാത്രമല്ല, ഈ മോണപ്പഴുപ്പ് നമ്മൾ ശരിയായ വിധത്തിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹ രോഗം ഒന്നുകൂടെ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനും കഴിയും. അപ്പോൾ ഇത് തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട്.
1: സർ, പലപ്പോഴും മുകൾ താടിഭാഗത്തെ പല്ലുവേദന അത് സൈനസൈറ്റിസായി നാം തെറ്റിദ്ധരിക്കാറുണ്ട്. ശരിക്കും പല്ലിൻ്റെ കേടുപാട് മൂലമുള്ള വേദനയാണ് ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇതിനോട് എന്താണ് സാറിന് പ്രതികരിക്കാനുള്ളത്?
0: അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും ഈ മുകളിലത്തെ പല്ല്, നമ്മുടെ മേൽത്താടിയിലെ പ്രധാനമായിട്ട് ഫസ്റ്റ് മോളാർ സൈനസിന്, മാക്സിലറി സൈനസിന് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വേര് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് വ്യാപിക്കാനൊക്കെ ചില സമയത്ത് സാധ്യതയുണ്ട്. അപ്പോൾ സൈനസൈറ്റിസ് വേറെയാണ്, പല്ല് വേദന വേറെയാണ്. പലപ്പോഴും ഇത് നമുക്ക് തിരിച്ചറിയുന്നതിന്, വ്യക്തമായി തിരിച്ചറിയുന്നതിന് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്തരം അവസരങ്ങളിൽ നമ്മളൊരു എക്സ്റേ പരിശോധനയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പരിശോധനകളോ നമുക്ക് ചെയ്ത് മാത്രമേ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഇതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുമാത്രമല്ല, പല്ലിൻ്റെ വേര് ചിലപ്പോൾ മുകളിലുള്ള പല്ല്, ഞാൻ നേരത്തെ പറഞ്ഞു സൈനസിൻ്റെ വളരെ അടുത്താണെന്ന് പറയുന്നു. അപ്പോൾ ആ പല്ലെടുക്കുന്ന അവസരത്തിൽ, മുകളിലത്തെ പല്ലെടുക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ വളരെ അപൂർവം ചില കേസുകളിൽ ഈ പല്ലിൻ്റെ വേര് ഒടിയാനും അത് സൈനസിലേക്ക് പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ മാക്സിലറി സൈനസ്, അതായത് മെൽത്താടിയിലെ സൈനസ്, അതും മുകളിലത്തെ താടിയിലുള്ള പല്ലും തമ്മിൽ വളരെ അടുത്താണ്, ഇത് രണ്ടും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്.
1: സർ, ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പല്ലിൻ്റെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്?
0: ഇന്ന് പല വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് കുട്ടികളും ചെറുപ്പക്കാരും ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും കേരളത്തിൽ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. പ്രധാനമായിട്ടും

0: ഏറ്റവും നമുക്കറിയാം എം ഡി എം എ മെത്തിലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന കല്ല് കൽക്കണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് ഉപയോഗിക്കുന്നതിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് വായിങ്ങനെ ഇറുക്കി കടിച്ചു പിടിക്കുക എന്നുള്ളൊരു സ്വഭാവം കാണാറുണ്ട്. നമ്മൾ ബ്രക്സിസം എന്ന് പറയും. ഈ ബ്രക്സിസം ഇങ്ങനെ അങ്ങനെ ഇറുക്കി കടിച്ചു പിടിക്കുന്നുണ്ട്. പലപ്പോഴും അത് പല്ലിൽ പൊടിയുന്നതിനും മറ്റും കാരണമാകും. മാത്രമല്ല ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ മിക്കവാറും രാത്രിയൊക്കെയുള്ള പാർട്ടി, നമ്മൾ റേവ് പാർട്ടി അല്ലെങ്കിൽ ഡി ജെ പാർട്ടികളിലൊക്കെ ആയിരിക്കും ഈ മരുന്ന് എം ഡി എം എ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായതൊരു എനർജി, കൂടുതൽ എനർജി വരുന്നതിനും കൂടുതൽ നേരം നമുക്ക് പിടിച്ചു നിൽക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അതിനോടൊപ്പം തന്നെ ഒരുപാട് നമ്മൾ ഡ്രിങ്ക്സ്, പ്രത്യേകിച്ചും സ്പോർട്സ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഡ്രിങ്ക്സൊക്കെ നമുക്കറിയാം ഇതെല്ലാം കാർബണേറ്റഡ് ആണ്, വളരെ ഹൈ ലെവലിലുള്ള ഷുഗർ അതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം ഈ പല്ല് കടിച്ചു പിടിക്കുക, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, അസിഡിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉപയോഗിക്കുക, ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും പല്ലുകൾ പൊടിയുന്നതിന് അതൊരു പ്രധാന കാരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗികളുടെ, ഇത് ഉപയോഗിക്കുന്നവരുടെ വായ കണ്ടാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റു കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വളരെ അസ്വാഭാവികമായ ഒരു പല്ലിൻ്റെ പൊടിയിൽ പലപ്പോഴും ഈ സംശയം നമുക്ക് മനസ്സിലുണർത്താനും അത് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഒരു കാരണമാണ്.
1: വൈറ്റമിനുകളുടെ കുറവ് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുമോ സർ?
0: ഇതെന്ത വിഷയം സംഭവിക്കുന്ന പലരും ചോദിക്കുന്നത് പ്രധാനമായിട്ട് ചോദിക്കുന്ന വൈറ്റമിൻസ് അല്ല, ഈ കാൽസ്യം, കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണോ എനിക്കിങ്ങനെ പല്ലുകൾ പൊഴിയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ശരിയല്ല. ഇപ്പോൾ ഗർഭാവസ്ഥയിൽ കാൽസ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഹൈപ്പോപ്ലാസിയ ഉണ്ടാക്കും. ആ അവസരത്തിൽ പല്ലിൻ്റെ ഫോർമേഷൻ, പല്ലിൻ്റെ രൂപീകരണത്തിന് കാൽസ്യത്തിൻ്റെ കുറവ് ഒരു പ്രധാന ഒരു ഘടകമാണ്. പക്ഷേ അത് കഴിഞ്ഞെല്ലാം ഫോം ചെയ്ത്, പല്ലെല്ലാം ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാൽസ്യം കഴിക്കുന്നതുകൊണ്ട് പല്ലിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല. കാൽസ്യം ആവശ്യമാണ് നമുക്ക്, ചിലപ്പോഴും ബോണിലൊക്കെയുള്ള റിസോർപ്ഷൻ, കാൽസ്യത്തിൻ്റെ റിസോർപ്ഷൻ വരികയാണെങ്കിൽ കാൽസ്യം ആവശ്യമാണ്. പക്ഷേ പല്ലിൻ്റെ ആരോഗ്യവും പിന്നീട് കാൽസ്യം കഴിക്കുന്നതും തമ്മിൽ ബന്ധമില്ല. പിന്നെ മറ്റ് വൈറ്റമിൻസ് പലതും, ഉദാഹരണത്തിന് മോണയുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് വൈറ്റമിൻ സി, വൈറ്റമിൻ സി വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്കർവി പോലുള്ള അസുഖങ്ങളുണ്ടാകും. അത് മോണപ്പഴുപ്പിനും പല്ലിന് അനക്കം സംഭവിക്കുന്നതിനും പല്ല് നഷ്ടപ്പെടുന്നതിനും ഒക്കെ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ പൊതുവായ സമീകൃതമായ ആഹാരം, എല്ലാ വൈറ്റമിൻസും മിനറൽസും ഉള്ള ആഹാരമാണ് വായുടെയും പല്ലിൻ്റെയും ആരോഗ്യം നിലനിർത്തുന്നതിന് ഒരു പ്രധാന ആവശ്യമായ ഒരു പ്രധാന ഘടകം.
1: നമ്മുടെ കുറച്ചു ഭാഗം അടർന്നുപോയ പല്ലുകളിൽ സാധാരണഗതിയിൽ ഡോക്ടർമാർ താൽക്കാലികമായി ഫില്ല് ചെയ്ത് അടച്ചു വയ്ക്കുന്ന രീതിയുണ്ടല്ലോ സർ, ഇത് കാലക്രമേണ പല്ലുവേദനയ്ക്ക് സാധ്യത ഒരുക്കുമോ?
0: ഇപ്പോൾ പല്ല് പൊടിയുന്നത്, പൊടിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഇളകി പോയിട്ടുണ്ട്, എത്ര ബാക്കിയുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിനുള്ള തുടർ ചികിത്സ. വലിയൊരു ഭാഗം അടന്നങ്ങ് പോയി എങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ക്രൗൺ ചെയ്യുക, റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം, ഹാർ സീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് ക്യാപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം ചെറിയ പോർഷനൊക്കെ ആണെങ്കിൽ നമുക്കത് അടയ്ക്കാൻ കഴിയും. പല്ലിൻ്റെ അതേ നിറത്തിലുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അടച്ചത് നിലനിർത്താൻ കഴിയും. പക്ഷേ ശരിയായിട്ടുള്ള ഒരു വളരെ ശക്തമായ ഒരു റിസ്റ്റോറേഷനാണ് നമുക്ക് ആവശ്യമെങ്കിൽ പലപ്പോഴും നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ക്യാപ്പിങ്ങിലേക്ക് പോകേണ്ടി വരും. അത് എത്ര പൊടിഞ്ഞു, പല്ലിൻ്റെ എത്രമാത്രമാണ് പൊടിഞ്ഞത്, ബാക്കി എത്രയുണ്ട്, ബാക്കിയുള്ള ഭാഗം എങ്ങനെയാണ്, അതിലെ പൾപ്പിലേക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഉള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ ചികിത്സ. പക്ഷേ അങ്ങനെ പൊടിഞ്ഞ ഒരു പല്ല് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം പലപ്പോഴും ഈ പൊടിഞ്ഞ പല്ലിൻ്റെ അതിൽ പോട് കൂടുതലായിട്ട് വരുന്നതിന് സാധ്യത കാണും, ബാക്കിയൂടെ പൊടിയുന്നതിന് സാധ്യതയുണ്ട്. ഇനി അത് മാത്രമല്ല, അതിൻ്റെ കൂർത്ത അറ്റം കവിളിലോ നാക്കിലോ ഒക്കെ ഉരഞ്ഞ് മുറിവുണ്ടാകാനും, പിന്നെ ആ മുറിവ് ഇങ്ങനെ ട്രോമാറ്റിക് അൾസർ, അത് കാലക്രമേണ മറ്റ് കുറച്ചുകൂടെ ഗുരുതരമായ ക്യാൻസർ പോലെയുള്ളതിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പൊടിഞ്ഞ പല്ലുകൾ നമ്മൾ കൃത്യമായ സമയത്ത് തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുന്നതാണ് അഭികാമ്യം.
1: സർ, പല്ലുവേദന തടയുന്നതിനും ദന്താരോഗ്യം നിലനിർത്തുന്നതിനുമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ദന്ത സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പല്ലിൻ്റെ രണ്ടു നേരമുള്ള ബ്രഷിങ് തന്നെയാണ്. രാവിലെയും രാത്രിയും, രാത്രി കിടക്കുന്നതിന് മുമ്പും ശരിയായ രീതിയിൽ, ശരിയായ വിധത്തിലുള്ള ബ്രഷിങ് കൊണ്ട് നമുക്ക് വലിയൊരു പരിധിവരെ നമുക്ക് ദന്തരോഗങ്ങൾ നമുക്ക് തടയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഫ്ലോസിങ്, അതായത് ദന്തൽ ഫ്ലോസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് മെഡിക്കൽ സ്റ്റോറുകളിലും മറ്റൊക്കെ സർവ്വസാധാരണമായ ഒരു വസ്തുവാണ് ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. നീണ്ട നാര് പോലെയുള്ള നൈലോൺ കൊണ്ടുള്ള ത്രെഡ്. അപ്പോൾ അത് നമ്മൾ പല്ലെങ്ങനെ ബ്രഷ് ചെയ്താലും ഈ രണ്ട് പല്ലിൻ്റെ ഇടയിലേക്കുള്ള ഭാഗത്ത്, രണ്ട് പല്ലുകൾ ചേർന്നിരിക്കുന്ന ആ ഇടഭാഗത്തേക്ക് ഈ ബ്രഷിൻ്റെ ബ്രിസിൽസ് സാധാരണ പോകാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ക്ലീൻ ചെയ്യുന്നതിന് ഈ ഡെന്റൽ ഫ്ലോസ് വളരെ ആവശ്യമാണ്. ഫ്ലോസ് ഇല്ലെങ്കിൽ മറ്റേ ഇൻ്റർഡെന്റൽ എയ്ഡ് എന്ന് പറയുന്ന പോലെ ചെറിയ ബ്രഷ്, അങ്ങനെയുള്ള ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് പ്രത്യേക രീതിയിലുള്ള ബ്രഷും അവൈലബിൾ ആണെന്ന്. അപ്പോൾ ഈ ബ്രഷിങ്ങും അതോടൊപ്പം തന്നെ ഫ്ലോസിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഭാഗം വരെ നമുക്ക് ഈ പല്ലിൽ പോളുണ്ടാകുന്ന നമുക്ക് തടയാൻ കഴിയും. അതോടൊപ്പം തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ക്ലീനിങ്, പല്ലിൻ്റെ സ്കെയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് പല്ലിൻ്റെ ഇടയിൽ അടിഞ്ഞു കൂടുന്ന ഇത്തിൽ അല്ലെങ്കിൽ ടാർട്ടാർ എന്ന് പറയും, അത് നമ്മൾ ഒരിക്കൽ അങ്ങനെ കട്ടിക്ക് അങ്ങനെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ ബ്രഷിംഗ് കൊണ്ട് അത് ഇളകി പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഒരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ മെഷീൻ കൊണ്ട് തന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് വലിയൊരു പരിധിവരെ നമുക്ക് ദന്താരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയും.
1: സാർ, അതുപോലെ തന്നെ ഇന്നത്തെ പുതിയ ഭക്ഷണ രീതി എത്രത്തോളം നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട്?
0: പുതിയ ഭക്ഷണരീതി, നമ്മളിന്ന് ഒരുപാട് നമ്മൾ സ്റ്റിക്കി ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് നമ്മളിന്ന് ഒരുപാട് കഴിക്കാറുണ്ട്. ബ്രെഡ്, കേക്ക്, അത് മാത്രമല്ല ഈ പൊട്ടറ്റോ ചിപ്സ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. ഈ ചിപ്സ് എന്നാൽ വളരെ സർവ്വസാധാരണമാണ്. ഏത് ആഹാരം കഴിക്കുവാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ഈ ചിപ്സ് കാണും. അപ്പോൾ അതൊക്കെ പല്ലിൻ്റെ ഇടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. പെട്ടെന്ന് വാ കഴുകുന്നുണ്ട്, ഒരു ഒന്നോ രണ്ടോ തവണ വാ കഴുകുന്നുണ്ട്, അതൊന്നും ഇളകിപ്പോയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ലിൽ പോട് വരുന്നതിന് സാധ്യത കൂടുതലാണ്. അതോടൊപ്പം പ്രത്യേകിച്ച് പറയേണ്ടത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇന്ന് വളരെയധികം ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം കൂടിയിരിക്കുന്നു. അപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിലും പഞ്ചസാരയുണ്ട്, ആസിഡും ഉണ്ട്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് നമ്മൾ ഈ ബബിൾസ് വരുന്ന ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ അത് കാർബണേറ്റഡാണ്, അത് ആസിഡിക്കാണ്, അമ്ല സ്വഭാവമുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ ഉയർന്ന ലെവലിലുള്ള പഞ്ചസാരയുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന പല്ലിനെ സംബന്ധിച്ചുള്ളത് നമ്മൾ ഈ എന്താണ് ഡബിൾ ബാരൽ പോക്കുകൊണ്ട് വെടിവെക്കുന്ന പോലെയാണ്. പഞ്ചസാരയുണ്ട്, ആസിഡും ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് പല്ലിന് ആരോഗ്യത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്നു. അപ്പോൾ അമേരിക്കയിലൊക്കെ ചില പ്രത്യേക ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദന്തരോഗങ്ങൾ വരെയുണ്ട്. അപ്പോൾ അത് വളരെ ദോഷകരമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫുഡ് ഒരുപാട് ഇന്ന് കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒക്കെ നമ്മുടെ ഐ ടി പ്രൊഫഷണൽസും മറ്റുമൊക്കെ അവർക്ക് ഇടയ്ക്ക് പോയി പല്ല് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക. അതോടൊപ്പം തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സോ, എനർജി ഡ്രിങ്ക്സ് ഇതുപോലെ തന്നെയാണ്, അതിൽ വളരെ ഉയർന്ന ലെവലിലുള്ള പഞ്ചസാരയും പിന്നെ കഫൈൻ അതുപോലെയുള്ള സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായും പല്ലിൻ്റെ ആരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നു.
1: പല്ലുവേദനയും അതിൻ്റെ കാരണങ്ങളും പരിഹാരവും എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ സി വേണുഗോപാലിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. സമയം 4 മണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 5 മണിവരെ കേൾക്കാം നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. ആദ്യം കേൾപ്പിക്കുന്നു ദീവാനാപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം, റിച്ച ശർമ്മയും സുഖ്വേന്ദർ സിംഗും പാടിയത്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഇനി കേൾപ്പിക്കുന്നത് അങ്കിത് തിവാരിയും അമൃത താലൂക്ദാറും പാടിയ ഗാനം, ചിത്രം 22 ഡേയ്സ്.

0: കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: അടുത്ത ഗാനം സോനു നിഗമും അൽക്കയ അഗ്നികും പാടിയത് ചിത്രം കബി അൽവിദ നാ കെഹനാ.

0: ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി. ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങളിൽ ഇനി ലതാ മങ്കേഷ്കറും മന്നാഡയും പാടിയ ഗാനം ചിത്രം ചൂരി ചൂരി.

പ്രിയ ശ്രോതാക്കളെ, നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങളിൽ ഇന്നൊരു ഗാനം കൂടി. ഈ ഗാനം കവിതാ കൃഷ്ണമൂർത്തിയും ഇഷാനും പാടിയത്. ചിത്രം ദാമൻ

0: ഇതുവരെ കേട്ടത് എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് കൈമാറി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് രാജി. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. രോഗികളെ നിലത്ത് കിടത്തുന്ന രീതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇനിയുണ്ടാവില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 30 മുതൽ എല്ലാ രോഗികൾക്കും കിടക്ക ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. കാർഗിൽ യുദ്ധത്തിലെ ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. കോട്ടയം റെയിൽവേ സ്റ്റേഷനു പുറത്ത് അനധികൃത പാർക്കിംഗ് മൂലമുള്ള ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ വികസന സമിതി പോലീസിനും RTOയ്ക്കും നഗരസഭാ അധികൃതർക്കും നിർദ്ദേശം നൽകി. ശബരിമല ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ടോസ് നേടിയ സിംബാബ്വെ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തുപറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30
8: പ്രായോജകർ.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
10: ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത് കേൾക്കാം. രചന K. ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: മൻ കി ബാത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
2: AR എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കറും അനില രാജീവും പാടിയത്. രചന മനു മഞ്ജിത്, സംഗീതം ദിബു നൈനാൻ തോമസ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9441-0874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
8: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: ഇനി കേൾക്കാം അൻവർ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാലും നരേഷ് അയ്യറും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം മീനത്തിൽ താലികെട്ട്.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ

0: 9596 4321 9496 5563 1 അല്ലെങ്കിൽ 9496 5963 2 1. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
2: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
1: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൌണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
1: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
3: അടുത്ത ഗാനം RDX എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ പാടിയതാണ്. രചന മനു മഞ്ജിത്, സംഗീതം സാം സിയസ്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാ

0: സ്കീമുകൾ.
1: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ജെറി അമൽദേവ് സംഗീതം നൽകി എസ് ജാനകി പാടിയതാണ്.

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: റഫീഖ് അഹമ്മദ് രചിച്ച് ഗോപി സുന്ദർ സംഗീതം നൽകി ഹരിചരണം സയനോറയും പാടിയ ഗാനം. ചിത്രം സിയ കോംറേഡ് ഇൻ അമേരിക്ക.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. രചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വിഗാ.

0: സമയം 6 മണി. FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ തുടർന്ന് കേൾക്കാം.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP. നീറ്റ് വിഷയത്തിൽ സമരക്കാർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ സർക്കാർ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. സമരക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്നും കേന്ദ്രമന്ത്രി. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പൂർണ്ണതോതിലുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ആഗസ്റ്റ് 18 മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉത്തർപ്രദേശിലെ സാരാനാഥിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോട്ടയം റെയിൽവേ സ്റ്റേഷനു പുറത്ത് അനധികൃത പാർക്കിംഗ് മൂലമുള്ള ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ വികസന സമിതി പോലീസിനും RTOയ്ക്കും നഗരസഭാ അധികൃതർക്കും നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ LP UP പ്രൈമറി

വിഭാഗങ്ങളിലെ ഐ ടി പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കണ്ണൂർ ശ്രീകണ്ഠപുരം കക്കണ്ണംപാറയിലെ ചെങ്കൽ ഖനനം സംബന്ധിച്ച് ജിയോളജി വിഭാഗം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഖനനം താൽക്കാലികമായി നിർത്തിയിരുന്നു. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ടോസ് നേടിയ സിംബാബ്വെ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 9-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം. ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം. 7:20, 8:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ. ബൈജു എൻ രജീത് അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:55 വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി.

2025 വരെയുള്ള കാലഘട്ടത്തിലെ ചലച്ചിത്രഗാനങ്ങൾ. 10:30 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഓർമ്മച്ചെപ്പ് തുടർന്ന് കേൾക്കാം, 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് മലയാള പരിഭാഷ. 12:00 ഗാനമാലിക യുഗ്മഗാനങ്ങൾ, 12:40 പ്രകാശധാര, എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം, ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി, 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 ഗാനാമൃതം, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 അധ്യാത്മ രാമായണ പാരായണം 10-ാം ദിവസം, ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 മൻ കി ബാത്തിനെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, 7:20 ചലച്ചിത്രഗാനങ്ങൾ. എട്ട് മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്രഗാനങ്ങൾ, 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പ്രത്യേക പരിപാടി, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ, ഗോമതി ചിദംബരം അവതരിപ്പിച്ച വീണക്കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്, 11:00 മുതൽ വിവിദ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സുജാതയും പാടിയത് കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം നടേഷ് ശങ്കർ.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: മഴവില്ല് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി കേൾക്കാം 7:20.
1: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
2: ഈ ആർപ്പ വില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.

0: രാമായണ പാരായണം 9-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: വനയാത്ര, ഗുഹസമാഗമം, വാൽമീകി ആശ്രമപ്രവേശം, ഭരതവിലാപം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി മൂന്നാംഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
2: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है.
0: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.

0: സമൂഹത്തെ ചേർത്തു പിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂ സ്പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എഡ്യൂടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, ഇക്യൂബ് ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡുമാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വേ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ

0: സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. ആദ്യം ചിത്രപാടി ഗാനം.

0: ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി.

0: കേൾക്കാം വയലും വീടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഓരോ വിജയത്തിനു മുൻപ് ഒരു വേദന ഉണ്ടാകും. ആ വേദന പരാജയമല്ല, മറിച്ച് നമ്മെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു പരിശീലനം മാത്രമാണ്. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ഡോക്ടർ ടി കെ അനുകുമാരിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് പതിവ് പോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുന്നു? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കർക്കിടകം പ്രകൃതിയും പാരമ്പര്യവും ആത്മീയതയും ചേർന്ന പുണ്യമാസം. മലയാളിയുടെ ജീവിതത്തിൽ ഓരോ മാസത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും സവിശേഷമായ മാസമാണ് കർക്കിടകം. മലയാള വർഷത്തിലെ അവസാന മാസമായ കർക്കിടകം മഴയുടെ മാസമാണ്, ആത്മീയതയുടെ മാസമാണ്, ആരോഗ്യ സംരക്ഷണത്തിന്റെ മാസമാണ്, പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന മാസമാണ്. പണ്ടുകാലത്ത് ഈ മാസം പഞ്ഞമാസം എന്നറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നത് പ്രതീക്ഷയുടെ മാസമായി മാറിയിരിക്കുന്നു. മഴയുടെ സംഗീതവും പച്ചപ്പിന്റെ ഭംഗിയും മനുഷ്യന്റെ ആത്മവിചിന്തനവും ഒരുമിച്ച് ചേരുന്ന മാസമാണ് കർക്കിടകം. കർക്കിടകം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ പ്രകൃതി മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്നു. ഇടവപ്പാതയിലും മിഥുനമഴയിലും നനഞ്ഞ ഭൂമി കർക്കിടകത്തിലെ മഴയിൽ കൂടുതൽ പച്ചപ്പണിയുന്നു. കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. പഴയകാലത്ത് നെൽകൃഷി കഴിഞ്ഞിരുന്നെങ്കിലും പുതിയ വിളവെടുപ്പ് ആരംഭിച്ചിരുന്നില്ല. വീടുകളിലെ ധാന്യശേഖരം കുറഞ്ഞു വരുന്ന സമയമായിരുന്നു അത്. കനത്ത മഴ കാരണം ജോലിക്കും പുറത്തുപോകാൻ പ്രയാസം. അതുകൊണ്ടുതന്നെ ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നു. അതാണ് കർക്കിടകത്തിന് പഞ്ഞമാസം എന്ന പേര് ലഭിക്കാൻ കാരണം. എന്നാൽ ഇന്ന് മെച്ചപ്പെട്ട കാർഷിക രീതികളും സംഭരണ സംവിധാനങ്ങളും കാരണം ആ അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. കർക്കിടകത്തെ രാമായണ മാസം എന്നും വിളിക്കുന്നു.
2: ശ്രീരാമനും തമസാനദി തന്നെ തീരം ഗമിച്ചു വസിച്ചു.
1: കേരളത്തിലെ അനേകം വീടുകളിൽ വൈകുന്നേരങ്ങളിൽ അധ്യാത്മ രാമായണം വായിക്കുന്ന പതിവുണ്ട്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണ പാരായണം നടത്തുന്നത് ഒരു ആത്മീയ അനുഭവമാണ്. മഴക്കാലം ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയാനും രോഗങ്ങൾ പിടിപെടാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആയുർവേദം കർക്കിടകത്തെ ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും അനുയോജ്യമായ മാസമായി കണക്കാക്കുന്നത്. ഈ കാലയളവിൽ ഔഷധ സ്നാനം, എണ്ണ തേച്ചുള്ള കുളി, പഞ്ചകർമ്മ ചികിത്സ, ഔഷധക്കഞ്ഞി എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർക്കിടക കഞ്ഞി കേരളത്തിന്റെ ആരോഗ്യ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. വിവിധ ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ചേർത്താണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ഇത് ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിനൊപ്പം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കർക്കിടകവും കൃഷിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മഴയില്ലെങ്കിൽ കൃഷിയില്ല. കർഷകന്റെ പ്രതീക്ഷ മഴയിലാണ്. നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും വാഴയ്ക്കും മറ്റു പല വിളകൾക്കും ഈ മഴ വലിയ അനുഗ്രഹമാണ്. മഴവെള്ളം ഭൂഗർഭജലത്തെ സമ്പുഷ്ടമാക്കുകയും കിണറുകളും കുളങ്ങളും നിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ മഴ ഒരു അനുഗ്രഹം മാത്രമല്ല, ചിലപ്പോൾ വെല്ലുവിളിയുമാണ്. അതിശക്തമായ മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നു. കർക്കിടക വാവ് കേരളത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ്. ഈ ദിവസം പൂർവികരെ സ്മരിച്ച് ബലിയർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ലാളിത്യത്തിലാണെന്ന് ഈ മാസം നമ്മെ പഠിപ്പിക്കുന്നു. മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന സുഗന്ധം നമ്മെ ബാല്യകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മഴയിൽ നനഞ്ഞ വയലുകൾ, ഒഴുകുന്ന തോടുകൾ, തവളകളുടെ കരച്ചിൽ, കിളികളുടെ ശബ്ദം, ഇതെല്ലാം മനോഹരമായ ഓർമ്മകളാണ്. കർക്കിടകം അവസാനിക്കുമ്പോൾ ചിങ്ങപ്പുലരി നമ്മെ വരവേൽക്കുന്നു. പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഓണത്തിന്റെയും മാസമായ ചിങ്ങത്തെ വരവേൽക്കാൻ നമ്മെ ഒരുക്കുന്നത് കർക്കിടകമാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകം ഒരവസാനമല്ല, ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള യാത്രയാണ്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ ടി കെ അനികുമാരിയുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
3: ഇത് കർക്കിടക മാസമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് ശരീര സംരക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും, പ്രത്യേകിച്ചും നമുക്ക് കറവ പശുക്കൾക്കും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ചികിത്സാരീതിയോ അല്ലെങ്കിൽ അതിൻ്റെ ആഹാരത്തിൽ ഉണ്ടാകേണ്ട ചില പ്രത്യേക കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
4: തീർച്ചയായിട്ടും അത് ഒരു ആവശ്യകത തന്നെയാണ്. കാരണം മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന അതേ മാനദണ്ഡത്തിൽ തന്നെ ഉരുക്കളുടെ ആരോഗ്യവും സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതായത് കർക്കിടക മാസത്തിൽ മനുഷ്യർ ആരോഗ്യ സംരക്ഷണത്തിന് പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തി മരുന്ന് കഞ്ഞി സേവിക്കുന്നവരാണ്. അത് വർഷത്തിൽ ഒരിക്കൽ ശരീരത്തിന് പ്രത്യേകമായി നൽകുന്ന ഒരു സംരക്ഷണ ശൈലി തന്നെയാണ്. നമ്മുടെ പൂർവികർ അത് കൃത്യമായി സേവിച്ചിരുന്നു. എന്നാൽ ഈ ആധുനിക കാലത്ത് അപൂർവമായ ആൾക്കാർ മാത്രമേ കർക്കിടക കഞ്ഞി സേവിക്കുന്നുള്ളൂ. ഉരുക്കളുടെ കാര്യത്തിലും പൂർവികര് പ്രകാരം ചെയ്തു ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒന്നോ രണ്ടോ പശുക്കളുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഇതിങ്ങളെ പാടത്തേക്ക് തല്ലി കൊണ്ടുപോയി അവിടെ കൊണ്ട് വിടുക, വൈകുന്നേരം കൊണ്ടുവരിക. അപ്പൊ അവിടെ ശരിക്കു പറഞ്ഞാല് ഔഷധ ഗുണമുള്ള പല തീറ്റകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും കർഷകർ പോലും അറിയാതെ ഉരുക്കളുടെ തീറ്റയിൽ ലഭിക്കുന്നുണ്ട്. ആ തീറ്റയിൽ നിന്ന് കിട്ടുന്ന പാലെന്ന് പറയുന്നതും ഔഷധ ഗുണമുള്ള പാല് തന്നെയാണ് അപ്രകാരം വളരുന്ന ഉരുക്കളിൽ നിന്ന് കിട്ടുന്നത്.
3: അപ്പൊ അങ്ങനെ തുറന്നുവിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുന്ന തീറ്റ പശുക്കൾക്ക് ലഭ്യമാക്കുന്നത് കൊണ്ട് കർഷകന് ഏത് രീതിയിലാണ് അതിന്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ നേട്ടം ലഭിക്കുന്നത്?
4: പച്ചമരുന്നുകൾ അല്ലെങ്കിൽ നമ്മളതിനെ കർക്കിടക തീറ്റ എന്ന് പറയാൻ പറ്റൂല, എങ്കിലും ഈ പച്ചമരുന്നുകൾ ഉരുക്കൾക്ക് കൊടുക്കുന്നതിനോടനുബന്ധിച്ച് ഇവർക്ക് കൊടുക്കുന്ന പോഷണം എന്ന ഒരു പ്രാധാന്യം പ്രതിപാദിക്കേണ്ടതുണ്ട്. ഉരുക്കൾക്ക് കൊടുക്കുന്ന പോഷണത്തിൽ സാധാരണ കർഷകർ ചെയ്യുന്നത് കുറച്ച് തീറ്റ, കുറച്ച് പുല്ല്, കുറച്ച് വൈക്കോല് അങ്ങനെയാണ്. പക്ഷെ വലിയ ഫാമുകൾ നടത്തുന്നവര് കൂടുതൽ സമീകൃത കാലിത്തീറ്റ നല്ല വിലയുള്ളതുകൊണ്ട് അതിനെ കൂടുതൽ അങ്ങോട്ട് സമീപിക്കില്ല. പക്ഷെ അവരെയും വയറ് നിറയുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ബിയർ വേസ്റ്റ് പോലുള്ള തീറ്റകൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് പുല്ല് കൊടുത്തെങ്കിലായി, പുല്ലില്ലെങ്കിൽ വൈക്കോല് എന്തായാലും കൊടുത്തിരിക്കും. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലിന്റെ അളവ് കൂടുതൽ കിട്ടും, പക്ഷെ പാലിന്റെ ഗുണമേന്മ അത്ര കണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ധാതുക്കളുടെ അളവ് കൂടണം, മാംസത്തിന്റെ അളവ് കൂടണം, ലാക്ടോസിന്റെ അളവ്, ഇതെല്ലാം കൂടിയെങ്കിൽ മാത്രമേ പാൽ വില നന്നായിട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് പാൽ സംഘങ്ങളാണല്ലോ ഇപ്പൊ നമ്മുടെ ക്ഷീരകർഷകരുടെ ഒരു വിപണന കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പാൽ സംഘങ്ങളിൽ പാൽ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ ലാക്ടോമീറ്റർ വെച്ച് റീഡിംഗ് നോക്കിയ ശേഷമാണ് പാൽ വില ചാർട്ട് അനുസരിച്ച് കൊടുക്കുന്നത്. അപ്പൊ ആ ചാർട്ട് പ്രകാരം നല്ല ഗുണമുള്ള പാലിന് നല്ല വിലയുള്ളൂ, അല്ലാതെ ഏത് പാൽ കൊണ്ടുവന്നാലും നല്ല വില കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അപ്രകാരം പാൽ വില കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ കർഷകര് കൊഴുപ്പിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊഴുപ്പ് കൂടാനുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കൊഴുപ്പ് അങ്ങനെ കൂട്ടും. പക്ഷെ കൊഴുപ്പിന് മാത്രമല്ല പ്രാധാന്യം, കൊഴുപ്പ് ഇതര ഘടകങ്ങളിൽ ഉള്ള മാംസ്യവും കാർബോഹൈഡ്രേറ്റ് അതിനേക്കാൾ ഉപരിയായിട്ട് വരുന്നത് ധാതുക്കള്. ധാതുക്കള് നന്നായിട്ട് കൂടിയാൽ തന്നെ ഈ റീഡിങ്, അതായത് ഇതിന്റെ ആപേക്ഷിക സാന്ദ്രത ഈ കൊഴുപ്പിനെ അപേക്ഷിച്ചും ഒക്കെ കൂടുതലുണ്ട്. കൊഴുപ്പിന് സത്യത്തിൽ 1% കുറവേയാണ് ആപേക്ഷിക സാന്ദ്രത. അതേസമയം ഈ പറയുന്ന ധാതുക്കൾക്ക് 4.4% ഉണ്ട്. അതുപോലെ തന്നെ
3: പക്ഷേ പല കർഷകരും അത്
4: ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കൊഴുപ്പം മാത്രമാണ് പാലിലെ ഘടകം എന്ന ഒരു അന്ധമായി അങ്ങ് വിശ്വസിച്ചിരിക്കുക. പക്ഷേ ആ കൊഴുപ്പ് കഴിഞ്ഞാൽ കിട്ടുന്ന, ഇപ്പൊ നമുക്ക് തന്നെ ചിന്തിക്കാം, നമ്മൾ പാല് കാച്ചു വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പങ്ങ് മാറിക്കഴിഞ്ഞാൽ ജലവും മറ്റ് ഘടകങ്ങളുമാണ്, ജലത്തിൽ മറ്റ് ഘടകങ്ങൾ ആണല്ലോ. അപ്പൊ ആ ഘടകങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ റീഡിങ്ങിൽ കൂടുതൽ ഇത് വരും, റീഡിങ് കാണിക്കും, വില കൂടുതൽ കിട്ടും. അപ്പൊ കൊഴുപ്പും ഇതര ഘടകങ്ങളും കൂടെ കൂടിയെങ്കിൽ മാത്രമേ പാൽ വില കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പൊ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ഗുണം പാൽ വില കിട്ടുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള പാല്, ഔഷധ ഗുണം, ഇപ്പൊ പച്ചമരുന്നുകളെ കുറിച്ച് നമ്മളിപ്പം സംസാരിക്കുന്ന ഈ വിഷയത്തിൽ പച്ചമരുന്നുകൾ അറിയാതെ മേഞ്ഞു തിന്നുന്നതിന് കിട്ടുന്നു, അല്ലാത്ത കർഷകർക്ക് പ്രത്യേകമായി ഇത് കൊടുക്കാം എന്നൊരു പ്രചരണമാണ് നമുക്കിപ്പോ ഇതുകൊണ്ട് ഈ ഇന്നത്തെ വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്രകാരം കൊടുക്കുമ്പോൾ ഔഷധ ഗുണമുള്ള പാല് നമുക്ക് കിട്ടും. ഇപ്പൊ ജൈവപാലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജൈവപാല് എവിടെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെ. ജൈവപാല ഉൽപാദനത്തിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നോക്കിയാൽ അത് അപൂർവമായി മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ജൈവപാലിന്റെ അർത്ഥം തന്നെ അതിലുണ്ട്. പക്ഷെ ആ അർത്ഥം ഇല്ലാതെ തന്നെയാണ് പാല് ജൈവപാലെന്ന് പറയുന്നത്. പക്ഷെ ഇപ്രകാരം കൊടുക്കുന്നതിന് യഥാർത്ഥത്തിൽ വളമൊന്നും മറ്റു രാസവളങ്ങൾ ചേരാതെ കൃഷി ചെയ്യുന്നതും ചാണകവും ചാരം അങ്ങനെയൊക്കെ ഇട്ടുള്ള വളസമ്പ്രദായത്തിലുള്ള പച്ചപ്പുല്ല് കൊടുത്തും ഇപ്രകാരമുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയും തീറ്റ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു പായൽ സസ്യമാണ് അസോള. അതിനും വലിയ ഗുണമേന്മയുള്ളതുണ്ട്. അത് കൊടുത്താലും ഈ പറയുന്ന റീഡിങ് കിട്ടുകയും ഗുണമേന്മ കൂടുകയും മാംസ്യം കൂട്ടുകയും. ധാതുക്കളാണ് പ്രധാനമായിട്ടും കൂടുതൽ വേണ്ടത്. അത് പ്രകൃതിദത്തമായ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനുഷ്യരുടെ എല്ലുകൾക്ക് ബലം കിട്ടാനും ഇതൊക്കെ തന്നെയാണ് വേണ്ടുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ പ്രകൃതിദത്തമായ ഈ ധാതുക്കൾ ഈ പച്ചപ്പുല്ലിലൂടെയും ഈ പച്ചമരുന്നുകളിലൂടെയും ഈ അസോളയിലൂടെയും ഒക്കെ ഉരുക്കൾക്ക് അത് കിട്ടുമ്പോൾ, ആ പാലിലോട്ട് ആ ഔഷധ ഗുണമുള്ള പാല് കിട്ടുമ്പോൾ, അത് നമുക്ക് കഴിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് ഈ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ഉരുക്കൾ ആവശ്യമാണ്. ആരോഗ്യമുള്ള ഉരുക്കൾക്ക് ഗുണമേന്മയുള്ള തീറ്റ അത്യാവശ്യമാണ്, അത് അനിവാര്യമാണ്.
3: അസോളയുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, അതുപോലെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുക?
4: അസോള അല്ലാതെ ഇപ്പം അതുമായി ബന്ധപ്പെട്ട് അസോള ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് വ്യാപകമായി വന്നിട്ടുണ്ട്. നമ്മള് 2002 കാലഘട്ടത്തിലാണ് അസോള പദ്ധതി ക്ഷീരവികസന വകുപ്പിൽ ഒരു പദ്ധതിയായിട്ട് തന്നെ ആവിഷ്കരിച്ചത്. അതിനുശേഷം വ്യാപകമായി അസോള കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ പാലിന് നല്ല മാറ്റമുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉള്ളതും പുല്ല് കൂടുതലുള്ള സമയത്തും അത് വെട്ടിയരിഞ്ഞ് വെള്ളം നീക്കം ചെയ്ത് ഇത് സൈലേജ് എന്ന് പറയുമ്പോൾ വൈക്കോല് യൂറിയ ചേർത്ത് യൂറിയ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ് സൈലേജ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. മറ്റത് പുല്ല് ധാരാളം ഉള്ളത് അതൊന്നും തന്നെ ചേർക്കാതെ വെള്ളം മാറ്റിയിട്ട് അത് ഉണക്കാതെ തന്നെ ഒരു സിസ്റ്റത്തിലാണ് അത് വെള്ളം മാറിയ ശേഷം അത് ഉരുട്ടി ഉരുട്ടി ഉരുട്ടി വെച്ച് സൂക്ഷിച്ച് അതിനെ ഹേ എന്നാണ് പറയുന്നത്. പക്ഷെ ഹേ സമ്പ്രദായം ആരും തന്നെ ചെയ്യുന്നില്ല, അപൂർവ്വം ആരെങ്കിലും ചെയ്തെങ്കിലാ. ഇപ്പൊ ഹേയുടെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇപ്പൊ പച്ചമരുന്നുകൾ പൊടിയായിട്ടല്ലേ ആയുർവേദത്തിൽ കിട്ടി നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നേ. അപ്പൊ ആ ഒരു മാനദണ്ഡം നോക്കണം. അപ്പൊ ഇപ്രകാരം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഉരുക്കൾക്ക് ഒരു നിശ്ചിത അളവ് കൊടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ഇല്ലാതാവും. കാരണം പച്ചപ്പുല്ലുകൾ കൊടുത്തെങ്കിൽ മാത്രമേ വൈറ്റമിൻ എ എന്ന ഒരു ഘടകം പാലിലേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ ഉള്ളവര് പച്ചപ്പുല്ല് കൊടുക്കാൻ പറ്റാത്തവരും പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പൊ വൈറ്റമിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത്

0: അല്ല, അതൊക്കെ കൊടുക്കുന്ന ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിലർ കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്. കഞ്ഞി വെച്ച് കൊടുക്കാതെ പലരോടും നമ്മൾ അതിനെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറഞ്ഞ ചെയ്യില്ല. കാരണം ഗ്യാസിന്റെ പ്രശ്നമുണ്ടാവും ഉരുക്കൾക്ക് കഞ്ഞി കൊടുത്താൽ.
1: രീതിയിലാണ് മാറ്റി ചെയ്യാൻ നമുക്ക് പറ്റുന്നത്?
0: ഏത് കഞ്ഞി? കഞ്ഞി ശരിക്കും ശാസ്ത്രീയ രീതിയിൽ കൊടുക്കുന്ന തീറ്റയിൽ പെടുന്നതേയല്ല, മനസ്സിലായോ?
1: അതായത്
0: ഉരുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്ന ഈ പരുക്കനാഹാരമായ പച്ചപ്പുല്ല്, വൈക്കോല് എന്നിവ ദഹിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ നാലറകളുള്ള ഒരാമാശയ സംവിധാനമാണ്. അപ്പൊ ആ ഒരു സംവിധാനം മനുഷ്യർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് ഈ നാലറകളിലുള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മെഷീൻ പ്രവർത്തനത്തിന് തുല്യമായാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനാവശ്യമായ ഊർജം ഈ പശുക്കളുടെ പാൽ ഉൽപാദനം നടക്കുമ്പോൾ ഈ പശുക്കൾക്ക് നല്ല ഊർജം നഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ശരിക്കു പറഞ്ഞാല് ഈ അസ്ഥിക്കൊക്കെ ഭയങ്കര ക്ഷീണം സംഭവിക്കുവാണ്. അപ്പൊ നമ്മളിങ്ങനെ പാല് കറക്കുന്നത് മാത്രമല്ല അവരുടെ ഊർജം നഷ്ടപ്പെടുന്നത് നികത്താനായിട്ട് മറ്റു രോഗങ്ങൾ വരാതിരിക്കാനും പകർച്ചവ്യാധികൾ വരാതിരിക്കാനും ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയുള്ള തീറ്റ സമ്പ്രദായം നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്.
1: ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ മാറിയ ഒരു സാഹചര്യത്തിൽ, പുതിയ സാഹചര്യത്തിൽ പശുക്കളെ തുറന്നുവിട്ട് മേയ്ക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ പ്രായോഗികമല്ല. അപ്പോൾ അതിന് ബദലായിട്ട് നമുക്ക് ഏത് രീതിയിൽ ഇത്തരം പോഷക മൂല്യമുള്ള തീറ്റകൾ നമുക്ക് പശു ഉരുക്കൾക്ക് കൊടുക്കാൻ പറ്റും? ഏത് രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും?
0: അഴിച്ചുവിട്ട് മേയാൻ പറ്റാത്ത വിധത്തില് ശാസ്ത്രീയമായി തന്നെ അതിന്റെ കാര്യങ്ങൾ പഠിക്കണം. വീട്ടിൽ തന്നെ നിർത്തി വളർത്തുന്ന വലിയ തൊഴുത്തുകളൊക്കെ പണിതുകൊണ്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാത്തവരെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പശുപരിപാലന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ച ശേഷം മാത്രമേ പശുപരിപാലനത്തിൽ ഏർപ്പെടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു നഷ്ടത്തിലേക്ക് തന്നെ നമ്മുടെ അറിവുകേട് കൊണ്ടെത്തും. എന്നിട്ട് പശു വളർത്തൽ ഒരു നഷ്ടമാണെന്ന് പറയരുത്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മുടെ ക്ഷീരവികസന വകുപ്പിന്റെ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുൽക്കടകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പശുപരിപാലനത്തെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പഠിച്ച ശേഷം മാത്രമേ ഈ പറഞ്ഞ ആദ്യം തൊട്ട് പശുക്കളെ എടുക്കുന്നതിന്റെ രീതികൾ, അതൊക്കെ കൊടുക്കുന്ന പോഷണത്തിന്റെ രീതികൾ, അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റ്, ഇതെല്ലാം പഠിച്ച ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് കടക്കാവുള്ളൂ. അപ്പൊ ശാസ്ത്രീയ തീറ്റയിൽ പെടുന്നത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വകുപ്പിൽ നിന്നും ഹൈബ്രിഡ് നേപ്പിയർ ഇനത്തിലുള്ള പുൽക്കടകള് ക്ഷീരസംഘം വഴി ക്ഷീരകർഷകരുടെ വീടുകളിൽ സൗജന്യമായി എത്തിക്കുന്നുണ്ട്. അത് ചെയ്യുന്നതിനുള്ള സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ക്ഷീരസഹകരണ സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ SH ഗ്രൂപ്പുകളുണ്ട്. ചില ചാരിറ്റി സൊസൈറ്റികൾ അങ്ങനെയുള്ളവരൊക്കെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ടുണ്ട്, സപ്പോർട്ടില്ലായികയില്ല. ആര് വേണമെന്ന് പറഞ്ഞാലും കൊടുത്തിരിക്കും. കർഷകരല്ല ഇപ്പൊ കൂടുതൽ പുൽകൃഷി ചെയ്യണത്, ഇതൊരു വ്യവസായമാക്കി പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. അവരിതിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. വളരെ ഒരു പ്രധാന ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. അറിവിലൂടെ മാത്രമേ പശുപരിപാലനം ലാഭകരമാവുള്ളൂ.
2: കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ TK അനികുമാരിയുമായി G സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.

0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താം? ഉത്തരം, ട്രൈക്കോഡെർമ വിളകളെ മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ജൈവ രോഗനിയന്ത്രണ മിത്ര കുമിളാണ്. മണ്ണിലുള്ള രോഗകാരികളായ കുമിളുകളെ നേരിട്ട് ആക്രമിക്കുകയും അവയുടെ വളർച്ച തടയുകയും ചെയ്യുന്നതിലൂടെയാണ് ട്രൈക്കോഡെർമ പ്രവർത്തിക്കുന്നത്. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട് തുടങ്ങിയ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത് വളരെ ഫലപ്രദമാണ്. പച്ചക്കറികൾ, തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി നിരവധി വിളകളിൽ ഇത് വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ട്രൈക്കോഡെർമ മണ്ണിലോ ചെടിയുടെ വേരുകളിലോ പ്രയോഗിക്കുമ്പോൾ അത് അതിവേഗം വളർന്ന് വേരുകൾക്കു ചുറ്റും ഒരു സംരക്ഷണ കവചം രൂപപ്പെടുത്തുന്നു. ഇതുവഴി രോഗകാരികളായ കുമിളുകൾ ചെടിയെ ആക്രമിക്കുന്നത് തടയുകയും വേരുകളെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു. രോഗനിയന്ത്രണം മാത്രമല്ല, വേരുകളുടെ വളർച്ചയും ശക്തിപ്പെടുത്താൻ ട്രൈക്കോഡെർമ സഹായിക്കുന്നു. മണ്ണിലുള്ള പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ ചെടികളെ ഇത് പ്രാപ്തരാക്കുന്നു. അതിന്റെ ഫലമായി ചെടികൾക്ക് മികച്ച വളർച്ചയും കൂടുതൽ വിളവും ലഭിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയും രോഗബാധയും നേരിടാനുള്ള ശേഷിയും വർദ്ധിക്കുന്നു. ജൈവ ഉൽപ്പന്നമായതിനാൽ രാസകുമിൾനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ട്രൈക്കോഡെർമ സഹായിക്കുന്നു. ട്രൈക്കോഡെർമ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വിത്ത് പരിചരണത്തിനായി ശുപാർശ ചെയ്ത അളവിൽ ട്രൈക്കോഡെർമ അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ ഒരുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. തൈകളുടെയോ നടീൽ വസ്തുക്കളുടെയോ പരിചരണത്തിനായി തൈകളുടെ വേരുകളോ വാഴക്കന്നുകൾ, കുരുമുളക് തൈകൾ തുടങ്ങിയ നടീൽ വസ്തുക്കളോ ട്രൈക്കോഡെർമ ലായനിയിൽ 20 മുതൽ 30 മിനിറ്റ് വരെ മുക്കിവെച്ച ശേഷം നടുന്നത് പ്രാരംഭഘട്ടത്തിൽ രോഗബാധ കുറയ്ക്കാൻ സഹായിക്കും. മണ്ണിൽ ഇത് പ്രയോഗിക്കുന്നതിനായി നന്നായി അഴുകിയ ചാണകവളമോ കമ്പോസ്റ്റോ ഉപയോഗിച്ച് ട്രൈക്കോഡെർമ കലർത്തി നേരിയ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് ഏതാനും ദിവസം തണലിൽ സൂക്ഷിക്കുക. തുടർന്ന് ഈ മിശ്രിതം ചെടികളുടെ ചുവട്ടിൽ വിതറുകയോ മണ്ണിൽ ചേർക്കുകയോ ചെയ്യാം. ഇതിലൂടെ ട്രൈക്കോഡെർമ നന്നായി വളർന്ന് ദീർഘകാല സംരക്ഷണം നൽകും. ചില മുൻകരുതലുകളും വളരെ പ്രധാനമാണ്. എല്ലായ്പ്പോഴും വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുണമേന്മയുള്ള ട്രൈക്കോഡെർമ മാത്രം ഉപയോഗിക്കുക. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. നേരിട്ടുള്ള ശക്തമായ സൂര്യപ്രകാശത്തിൽ ഇത് ദീർഘനേരം വയ്ക്കരുത്. രാസകുമിൾനാശിനികളുമായി ട്രൈക്കോഡെർമ ഒരുമിച്ച് കലർത്തി ഉപയോഗിക്കരുത്. കുമിൾനാശിനി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ ഇടവേള നൽകിയ ശേഷമേ ട്രൈക്കോഡെർമ ഉപയോഗിക്കാവൂ. ആരോഗ്യമുള്ള മണ്ണാണ് മികച്ച കൃഷിയുടെ അടിസ്ഥാനം. ട്രൈക്കോഡെർമ പോലുള്ള ജൈവരോഗ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ രോഗബാധ കുറയ്ക്കാനും മണ്ണിന്റെ ആരോഗ്യവും ഫലഭൂയിഷ്ഠതയും മെച്ചപ്പെടുത്താനും കൃഷി ചെലവ് കുറയ്ക്കാനും മികച്ച വിളവും വരുമാനവും നേടാനും കഴിയും. ജൈവകൃഷിയിലേക്കും സുസ്ഥിര കൃഷിയിലേക്കുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ട്രൈക്കോഡെർമയുടെ ഉപയോഗം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: Campus Colors.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പം.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
3: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഇപ്പോൾ. കഥ ഇതുവരെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം നൽകിയത് ജോൺസൺ.

കക്ഷി അമ്മിണിപ്പിള്ള OP 160/18 എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം അരുൺ മുരളീധരൻ.

ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

അടുത്ത ഗാനം സ്വന്തം സംഗീതത്തിൽ ജേക്സ് ബിജോയും ശ്രേയ ഘോഷാലും പാടിയത്. ചിത്രം മൺസൂൺ മാംഗോസ്. രചന മനോജ് കുരൂർ.

രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീരസൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. KTUവിന്റെ സ്കൂൾ ഓഫ് ഇലക്ട്രിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള അഡ്ഹോക് ഫാക്കൽറ്റി നിയമനത്തിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയായ നോർക്ക ട്രിപ്പിൾ വിൻ കേരളയുടെ ഭാഗമായി 12 പേർക്കുകൂടി നിയമന കരാർ കൈമാറി. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഡോക്ടർ ലവ് എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിനു തോമസ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേർഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 31 ജൂലൈ. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ prasarbharathi.gov.in/NIPP അല്ലെങ്കിൽ aakashavani.gov.in/files/NIPP. അറിയിപ്പ് കഴിഞ്ഞു.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
2: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
0: ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം രഘുകുമാർ.
3: Is it 66557?
4: Yes.
3: May I speak to Miss Sunita Menon?
4: No, it's wrong number.

മുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. ബിച്ചു തിരുമലയുടെ രചന, ഇളയരാജയുടെ സംഗീതത്തിൽ.

ഒരു മുറൈ വന്ന പാർത്തായ എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയത്. രചന അഭിലാഷ് ശ്രീധരൻ, സംഗീതം വിനു തോമസ്.

ഭീഷ്മപർവം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും സുഷീൻ ശ്യാമും പാടിയത്. വിനായക് ശശികുമാറിന്റെ രചന, സുഷീൻ ശ്യാമിന്റെ സംഗീതം.

0: ഈയറിയിപ്പോൾ ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495946321 അല്ലെങ്കിൽ 9496596321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സിദ്ധാർത്ഥ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

വാഴ ടു എന്ന ചിത്രത്തിനു വേണ്ടി ഹാറ്റ്സ്മിത്ത്, ദിൽറു എന്നിവർ പാടിയത്. രചന രജത് പ്രകാശ്, സംഗീതം ഹാറ്റ്സ്മിത്ത്.

ദാറ്റ് വാസ് എ അൺസ്റ്റോപ്പബിൾ എനർജി ഫ്രം ദ വീക്കെൻഡ് ആൻഡ് ഡാൻസിംഗ് ഇൻ ദ ഫ്ലെയിംസ്. ഇഫ് യു ആർ ഡ്രൈവിംഗ് അറൌണ്ട് ട്രിവാൻഡ്രം റൈറ്റ് നൗ ഇൻ ദിസ് അൺപ്രെഡിക്റ്റബിൾ ജൂലൈ വെതർ, യു നോ ഹൗ ദീസ് ഗ്ലൂമി ഈവനിങ്സ് ജസ്റ്റ് പുട്ട് യു ഇൻ എ മൂഡ് ടു തിങ്ക് അബൌട്ട് ലൈഫ്. ഇറ്റ് ആക്ച്വലി മേഡ് മീ തിങ്ക് അബൌട്ട് ദിസ് നെക്സ്റ്റ് സോങ്. ഹിയർ ഇസ് ആരിയാന ഗ്രാൻഡേ വിത്ത് വി കാൻ ബി ഫ്രണ്ട്സ്.

0: And that was One Republic wrapping things up with Invincible. And speaking of Invincible, I don't know if you guys have been keeping up with the news, but the 2026 Commonwealth Games in Glasgow actually just kicked off a couple of days ago on July 23rd. We are right in the middle of it now, and I'm so hyped to watch our Indian contingent step up, do their thing, and hopefully bring home a ton of gold medals. And just like that, we have officially reached the end of our show for this weekend. Until we meet next time, this is Gauri signing off from Saturday Night Fever. Take care and good night.
1: Saturday Night Fever.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: അനന്തപുരി എഫ്എമ്മിന്റെ ശാസ്ത്രീയ സംഗീത പരിപാടിയായ സംഗീതസുധ ആരംഭിക്കുന്നു.
4: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീ ബൈജു എൻ രജിത് അവതരിപ്പിക്കുന്ന വീണ കച്ചേരികൾക്കാം. മൃദംഗം ശ്രീ കെ പി രമേശ് ബാബു. ഖടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. ആദ്യം ശഹാനരാഗത്തിൽ വർണം കേൾക്കാം. ആദിതാളം തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ചത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ബൈജു എൻ രജീത് അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. മൃദംഗം ശ്രീ കെ പി രമേശ് ബാബു. ഖടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ. ഇനി മരിവേരെ ദിക്കെവരയ്യ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഷൺമുഖപ്രിയ, ആദിതാളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, കൃതി.

അവസാനമായി സ്മരവാരം വാരം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ബഹുദാരി, സദാശിവ ബ്രഹ്മേന്ദ്ര കൃതി, ആദിതാളം.

0: സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ബൈജു എൻ രജീത് അവതരിപ്പിച്ച വീണക്കച്ചേരി, മൃദംഗം ശ്രീ കെ പി രമേശ് ബാബു, ഘടം ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിജയത്തിൽ കൈയടിക്കുകയും പരാജയത്തിൽ കൈപിടിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ക്യാമ്പസ് ജീവിതത്തിലൂടെയാണ്.
1: ഒരു പുഷ്പ

0: ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
2: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിശാസുരഭിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിശാസുരഭിയിൽ ഇന്നാദ്യം വെളുത്ത കത്രീന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: ശ്രീകുമാരൻ തമ്പി രചിച്ച, ആർ കെ ശേഖർ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം അനാഥശില്പങ്ങൾ.
1: മാഞ്ഞു കഴിഞ്ഞു

യവനിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. രചന ഒ എൻ വി കുറുപ്പ്, എം ബി ശ്രീനിവാസന്റെ സംഗീതത്തിൽ.

നിശാസുരഭിയിൽ ഇനി കേൾക്കാം. വയലാർ രചിച്ച ജി ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയ ഗാനം. ചിത്രം നിഴലാട്ടം.

സി ഐ ഡി നസീർ എന്ന ചിത്രത്തിന് വേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണ് നിശാസുരഭിയിൽ ഇനി. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ഇനി കേൾക്കാം വിദ്യാർത്ഥി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച് ബി എ ചിദംബരനാഥ് സംഗീതം നൽകി ജയചന്ദ്രനും ബി വസന്തയും പാടിയ ഗാനം.

നിശാസുരഭിയിൽ നിന്ന് ഒരു ഗാനം കൂടി. വിരുതൻ ശംഖു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ലീലയും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.

0: ദഹനം ദഹനം ദഹനം
1: ആനന്ദദാനം ആനന്ദദാനം ആനന്ദദാനം ആനന്ദദാനം.
2: ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി സമാപിച്ചു. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സുപർണ ശ്രീധർ. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി. സുഭാഷിതം ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ചത്.
3: ദശരഥ മഹാരാജാവ് പ്രിയപുത്രനെ രാമൻ എന്ന പേര് ചൊല്ലി വിളിച്ചത് കുഞ്ഞിന്റെ അഭിരാമത മുൻനിർത്തിയാണ്. അഭിരാമത കണ്ട് രാമനെന്നുള്ള അഭിധാം ചേർത്തരുളുന്നു നാവുകൊണ്ടേ എന്നാണ് കവി പറയുന്നത്. ആകൃതിയുടെയും പ്രകൃതിയുടെയും മനോഹാരിതയാണ് അഭിരാമത. രാമൻ എല്ലാവരുടെയും മനസ്സിനെ രമിപ്പിക്കുന്നതിനാൽ എല്ലാവർക്കും സ്വീകാര്യനാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ തുടക്കത്തിൽ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ എന്നാണ് ഭാഷാപിതാവ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന 16-ാം നൂറ്റാണ്ടിനും വളരെ മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 300 വർഷം മുമ്പ്, രാമചരിതം എന്ന പേരിൽ ജനകീയ രാമകഥാകാവ്യം രചിച്ച കേരളീയനായ മലയാള കവിയാണ് ചീരാമൻ. 15-ാം ശതകത്തിൽ കൃഷ്ണഗാഥയുടെ ആവിർഭാവത്തിന് മുമ്പ് മലബാറിലെ ഹിന്ദുഭവനങ്ങളിൽ രാമചരിതം വിശേഷ ദിവസങ്ങളിൽ വായിച്ചു വന്നിരുന്നു. കൂടാതെ നവരാത്രികാലത്ത് പൂജ വയ്ക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ രാമചരിതവും ഉൾപ്പെടുത്തിയിരുന്നു. ഇതം പ്രഥമമായി സാധാരണക്കാർക്കുവേണ്ടി ജീവിത തത്വം പാടിപ്പുകഴ്ത്തിയ ചീരാമപ്പാട്ടാണ് രാമചരിതം എന്ന കാര്യം ശ്രദ്ധേയമാണ്. ചീരധാരിയായി വാണ വസുധാമണി, വാണിക്ക് 1000 സാരാർത്ഥങ്ങൾ നൽകിയ മലയാള മാമണി, ചീരാമനാം കവിപുങ്കവൻ

തീർത്ത കേരളപ്പാട്ടായി നീളെ കേൾപ്പിച്ച സാരസ്വതമാണ് രാമചരിതം. ഈശ്വരനെ ഉള്ളെഴിഞ്ഞ് ഭജിക്കുന്നതിൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഒന്നുമുണ്ടാകാൻ പാടില്ല. ഭക്തന് ഉള്ളിൽ തോന്നുന്ന പോലെ ഈശ്വര സങ്കീർത്തനം നടത്താം. ഈ യുക്തി അനുസരിച്ച് കവിയുടെ സ്വതന്ത്രമായ ഹൃദയം ആദിത്യ നമസ്കാര വേളയിൽ ആ തേജസ്വരൂപനെ പ്രകീർത്തിക്കുന്നു. ഉക്കിരായ നമ നാൻമുഖായ നമ ഉൾത്തെളിന്തവരിൽ ഉൽപ്പന്നായ നമ അക്കരങ്ങളിൽ അകാരമായ നമ അച്യുതായ നമ ശങ്കരായ നമ മിക്കചൽ

0: അസുരന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടി അവതരിച്ച മധുസൂദനന്റെ തൃപ്പാദങ്ങളിൽ ജന്മസായുജ്യം കണ്ടെത്തുന്ന കവികളെല്ലാം രാമകഥ നന്നായി പഠിച്ച് നല്ല രാഗത്തിൽ ആലപിക്കണം. അവർക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ദുഃഖം അകന്നുപോകും. ധനവും സത്പുത്രന്മാരും ഉണ്ടാവും. ജീവിത വിജയം ലഭിക്കും. ദുഃഖദൂരീകരണത്തിനും ജന്മസാഫല്യത്തിനും ഉതകുന്നതാണ് രാമകഥാ പഠനം. ഈ സത്യം ഉൾക്കൊണ്ട് രാമകഥ പഠിക്കുന്നവർക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അവർക്ക് മോക്ഷവും സുനിശ്ചിതമാണ്.
1: ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി കഴിഞ്ഞ 4:35. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി കേൾക്കാം വിവിധ് ഭാരതി റിലേ.
2: की आवाजें आपने सुनी बुढ़ा मिल गया फिल्म के इस गीत में. मजरूह सुल्तानपुरी के बोल राहुल देववर्मन का संगीत. और अब आपको कारवा फिल्म से गीत सुनवा रहे हैं आशा भोसले की आवाज, मजरूह सुल्तानपुरी के बोल राहुल देववर्मन का संगीत. आप सुन रहे हैं चित्रपट संगीत विविध भारती पर.

0: प्यार का जहां हो
1: छोटा सा।

के मुझे लूट लो मेरे नजदीक आके, कि मैं मौत से